ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയ

0: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ല എലിക്കുട്ടിയെ. നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
1: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
2: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
3: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
2: സിനിമാ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

啊，再来几下呗。

ചകരക ചീച്ചാച്ചോ ചക്കലോരം കണ്ടോ വണ്ടോ ലകരകട്ടം അക്കോ ടക്കോ ഇടികിടി ഇടിഗോ ഇടിപായ് വിടിപായ് ചിക്കി ചക്കച്ചോ ഗിലി ഗിലിമൽ സുലു സുലുമൽ മകനക ഹുക്കുബുക്കുരേ ടുക്കുബുക്കുരേ ചകലക വിക്കോ ചിക്കോ സിലി സിലി സിലിഗോ ബകരദും ചകരദും ചിക്കി ചക്കച്ചോ.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ
4: മധുവന്തിയോ യമൻ കല്യാണിയോ

0: ഒരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
1: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

കാമിതാർത്ഥവിതരണ വിഗുണചരണ കാവ്യനാഥകാലങ്കാരഭരണ കാമിതാർത്ഥ വിതരണ വിഗുണചരണ കാവ്യനാഥകാലങ്കാരഭരണ ഭൂമി ജലാഗ്നിവായു ഗഗനകിരണ ബോധരൂപ നിത്യാനന്ദ കരിത ദിഗമപനി പവമ മരിരി സരിത സരിഗമ പനി പപമ മരിരി സരിസ മഗമ പനി പമഗമരിരി സനി സരിഗമ പഗമ പസാനി പമരിരി സരി സരി പസാനി പമരി പമരിരി സരിഗമ പസനി സരി സരി പമരി സരി സനി പപമ മരിരി സനി സരി സമഗ പമ

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിന്റെ പ്രാരംഭ വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ക്ലാസ്സുകളിൽ വിവിധ വരിശകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ താളങ്ങളുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്ന അലങ്കാരങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ താളമായ ധ്രുവതാളത്തെ പറ്റി നമ്മൾ പഠിച്ചു. ധ്രുവതാളത്തിന്റെ അംഗങ്ങൾ ലഘു, ദ്രുതം, ലഘു, ലഘു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. താളത്തിന്റെ പൊതുവെയുള്ള അംഗങ്ങൾ പ്രധാനപ്പെട്ടത് മൂന്നാണ്: ലഘു, ദ്രുതം, അനുദ്രുതം. ലഘു എന്നാൽ അടിച്ച് വിരലെണ്ണുന്ന പ്രക്രിയ, ദ്രുതം അടിച്ച് വീശുന്ന പ്രക്രിയ, അനുദ്രുതം എന്ന് പറഞ്ഞാൽ ഒരു അടി മാത്രം. ഇങ്ങനെ താള വിടുന്ന അംഗങ്ങളുടെ പ്രത്യേകതകൾ കാണിക്കുന്നതിന് വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു: ലഘു, ദ്രുതം, അനുദ്രുതം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഒന്നാമത്തെ താളമായ ധ്രുവതാളത്തിന് ലഘു, ദ്രുതം, ലഘു, ലഘു എന്നിങ്ങനെയാണ് അംഗങ്ങൾ. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മധ്യതാളത്തെ പറ്റി പഠിച്ചു. ഒന്നും രണ്ടും മൂന്നും കാലം പാടാൻ നമ്മൾ പഠിച്ചു. മധ്യതാളത്തിന്റെ അംഗങ്ങൾ ലഘു, ദ്രുതം, ലഘു. ഒരു ലഘു, അത് കഴിഞ്ഞ് അതിനുശേഷം ദ്രുതം, വീണ്ടും ലഘു. മധ്യതാള അലങ്കാരത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ചതുരശ്ര ജാതിയാണ്. ചതുരശ്ര ജാതി എന്ന് പറയുമ്പോൾ ഒരടി കഴിഞ്ഞ് മൂന്ന് വിരലെണ്ണുന്ന പ്രക്രിയയ്ക്കാണ്, അതിനാണ് ചതുരശ്ര ജാതി എന്ന് പറയുന്നത്. ആദ്യം അടിച്ച് മൂന്ന് വിരലെണ്ണും, അതിനുശേഷം അടിച്ച് വീശും, വീണ്ടും അടിച്ച് മൂന്ന് വിരൽ എണ്ണും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രൂപക താളം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. എന്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇവിടെ ഇന്ന് കർണാടക സംഗീത പഠനത്തിനായി എത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, ഫോർട്ട് കൊച്ചിയിലുള്ള നന്ദിനി, കങ്ങരപ്പടിയിലുള്ള അന്നമറിയ, ഇരമല്ലൂരുള്ള ആഗി എന്നിവരാണ്. ക്ലാസ്സിലേക്ക്

രൂപകതാളത്തിന്റെ അംഗങ്ങൾ ദ്രുതം ലഘു. ആദ്യം ദ്രുതമാണ്, അതായത് ആദ്യം അടിച്ച് വീശിയതിനു ശേഷം ലഘു നമ്മൾ താളമിടും. നമ്മൾ പഠിക്കേണ്ടത് ചതുരശ്ര ജാതി തന്നെയാണ് രൂപകതാളവും. അപ്പം അടിച്ച് വീശിയതിനു ശേഷം ഒരടി അടിച്ച് മൂന്ന് വിരലെണ്ണം ചതുരശ്ര ജാതി ആയതുകൊണ്ട് ഇതിലെ ആദ്യത്തെ സരിക്ക് അടിച്ച് വീശി ദ്രുതമിടണം. രണ്ടാമത് പാടുന്ന സരിഗമയ്ക്ക്

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: സിനിമ കൊട്ടക

0: നിർവഹണം നന്ദിനി എൻ മേനോൻ. അമരം. നമ്മളിൽ പലർക്കും കടൽ കരയിൽ നിന്നുള്ള കാഴ്ചയാണ്. അനന്തവും അജ്ഞാതവുമായ അതിൻ്റെ ആഴവും പരപ്പും എത്ര കണ്ടാലും മതിവരാത്തത് തന്നെ. എന്നാൽ കടലാഴങ്ങളിലേക്ക് മുങ്ങാങ്കുഴിയിട്ട ജീവിതങ്ങളെ കരയിൽ നിന്നുള്ള കാഴ്ചയിൽ എത്ര പേർ ഗൗനിച്ചിട്ടുണ്ടാവും? ജീവിതവും മരണവും കടലിനുമുണ്ടെന്നാണ് സങ്കല്പം. അങ്ങ് ദൂരെ കടലിന്റെ കാണാമറയത്ത് പോയി പൊന്നും മുത്തും വാരിക്കൊണ്ടുവരുന്ന മനുഷ്യ ഇതിഹാസ നായകന്മാർ നാടോടിക്കഥകളിൽ പ്രധാനികളായിരുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പടർന്നുകയറി സംസ്കാരത്തിന്റെ വേറിട്ട പശ്ചാത്തലം കാണിച്ചു തരുന്ന മുക്കുവ ലോകത്തെ പരിചയപ്പെടുത്തി തന്ന ഒരു സിനിമയുണ്ട്. തോണിയിറക്കുമ്പോഴും വലയെറിയുമ്പോഴും അവയിൽ മീൻ കുടുങ്ങുമ്പോഴും സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും തിരകൾ ഒഴുകി വരുന്ന അച്ചുവിന്റെയും കൊച്ചുരാമന്റെയുമൊക്കെ കടാപ്പുറത്തെ കാണിച്ചു തന്ന സിനിമ. വായ്ത്താരകളിൽ നിറഞ്ഞുനിന്ന കടലിനെയും മീനിനെയും പ്രേക്ഷകർക്ക് മുൻപിലെത്തിച്ചത് ഭരതൻ എന്ന അതുല്യ സംവിധായകനായിരുന്നു. 1991 അമരം എന്ന ചിത്രത്തിലൂടെ ഒരു വഞ്ചിയും പങ്കായവും ഉണ്ടെങ്കിൽ കടലിന്റെ ഏതുള്ളറകളിലേക്കും കടന്നു ചെല്ലാൻ മടിയില്ലാത്തയാളാണ് അച്യുതൻ കുട്ടി. ഒരു പെൺകുഞ്ഞിനെ നൽകിയിട്ട് കടന്നുപോയ ഭാര്യയുടെ ശൂന്യത തെല്ലുമറിയിക്കാതെ രാധയെന്നു പേരിട്ട് തന്റെ കുഞ്ഞിനെ അയാൾ പൊന്നുപോലെ നോക്കി വളർത്തി. അയാൾക്കവൾ മുത്തായിരുന്നു. മുത്തേ എന്ന അച്ഛന്റെ വിളിയിൽ അവൾ ഓടി അയാൾക്കരികിലെത്തും. അവളെ സ്നേഹത്തോടെ വാരിയെടുത്ത് ചുമലിലേറ്റ് നടക്കുമ്പോൾ അയാളുടെ മനസ്സും കുളിരേകും. അവൾ ആ കടപ്പുറത്തിന്റെ സന്താനമായിരുന്നു. കടലായിരുന്നു അവളുടെ അമ്മ. കടപ്പുറത്തെ പഞ്ചാരമണലിൽ പകലന്തിയോളം കിടക്കാൻ മടിയില്ലാത്തവൾ. കടൽക്കാറ്റും ഉപ്പും അവളെ അസ്വസ്ഥമാക്കാറില്ല. അച്ചുവിന്റെ ആത്മസുഹൃത്താണ് കൊച്ചുരാമൻ. അയാളുടെ സഹോദരി ചന്ദ്രികയ്ക്ക് അച്ചുവിനെ ഇഷ്ടമായിരുന്നു. മുത്ത് ഇച്ചേയി എന്ന് വിളിക്കുന്ന ചന്ദ്രികയെ അച്ചുവിനും ഇഷ്ടമായിരുന്നു. പക്ഷേ അവളെ സ്വീകരിക്കുന്നതിൽ നിന്നും എന്തൊക്കെയോ അച്ചുവിനെ തടഞ്ഞു. കൊച്ചുരാമന്റെ ഭാര്യ ഭാർഗവിയും പിന്നെ ഇച്ചേയുമൊക്കെയാണ് മുത്തിന്റെ ചിരിക്കു പിന്നിൽ എന്ന് പലപ്പോഴും തോന്നും. കൊച്ചുരാമന്റെ മകൻ രാഘവനും മുത്തും കളിക്കൂട്ടുകാരാണ്. ഇരച്ചു വരുന്ന കടലോളങ്ങളെ കണ്ടും അച്ചുവിന്റെ നെഞ്ചിൽ ചാഞ്ഞുകിടന്നുറങ്ങിയും മുത്തു വളർന്നു, കൂടെ രാഘവനും. കളിക്കൂട്ടുകാരിൽ നിന്നും വർഷങ്ങൾ കഴിയും തോറും അവരുടെ ബന്ധവും കടലുപോലെ ആഴവും പരപ്പുമുള്ളതായി. ഇതൊന്നും അറിയില്ലെങ്കിലും അച്ചുവിന്റെ സ്വപ്നങ്ങളിൽ മുത്തു മാത്രം നിറഞ്ഞു നിന്നു. അവളുടെ വിദ്യാഭ്യാസവും ഭാവിയും മാത്രമായിരുന്നു അയാളുടെ ജീവിത ലക്ഷ്യം. അങ്ങനെ മുത്ത് 10-ാം ക്ലാസ്സിലെത്തി. പരീക്ഷയും എഴുതി. അന്നത്തെ അധ്വാനം കഴിഞ്ഞ് അച്ചു വലിയ ഉരുളകളാക്കി ചോറുണ്ടു. എന്നാൽ പാത്രത്തിന് മുൻപിൽ ഒന്നും കഴിക്കാനാകാതെ മുത്തിരുന്നു.
1: എനിക്ക് വേണ്ട അച്ഛാ.
2: അതെന്നാ പറ്റി? വെള്ള വെയിൽ മുഴുവൻ കണ്ട് വല്ല എണ്ണവും പിടിച്ചാ?
1: അല്ല, എനിക്ക് വിശപ്പില്ല ഞാട്ടാ.
2: വിശപ്പില്ലാണ്ടായത് എന്താണെന്നാണ് ചോദിച്ചത്? നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാണി.
3: പനിയൊന്നുമില്ലല്ല.
2: നീ അങ്ങാട് വാടി കൊരങ്ങു പോലെ ആയല്ലാടി.
1: എനിക്കൊരു ക്ഷീണമില്ല, അച്ഛൻ ചോറുണ്ട്.
2: വേണ്ട, ഞാനും തിന്നണില്ല, എനിക്കുമില്ല വിശപ്പ്.
1: വിശപ്പില്ലാഞ്ഞിട്ടോ നാരിയേരിയുടെ ചോറുണ്ടത്?
2: എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ?
1: വേണോ വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. വാ തുറക്ക് അച്ഛാ. അച്ഛന്റെ മുത്താ പറയുന്നത്, വാ തുറക്ക്.

0: ചെയ്തു കൊള്ളാവല്ല. ഈ നടുപ്പാതിരാക്ക് നീ എന്നാ എടുക്കാണ് ഇവിടെ?
1: ഞാൻ വെറുതെ, ഉറക്കം വരുന്നില്ല അച്ഛാ.
0: ഇതെന്ത് കണ്ടാരോണ് നിനക്ക് പറ്റിയത്? വിശപ്പില്ല, ഉറക്കവില്ല.
1: നാളെ റിസൾട്ട് അറിയണ ദിവസാ.
0: അതിന് ഉറങ്ങാൻ പാടില്ലേ, പട്ടിണി കിടക്കണം. ഇത്രയും ക്ലാസ് പഠിച്ചിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ.
1: അതുപോലാണോ ഇത്തവണ? ഇത്തവണ എസ് എസ് എൽ സിയാ. തോറ്റുപോകുമെന്നൊരു പേടി.
0: തോറ്റുപോവുക? കണ്ടിട്ടുകളെല്ലാം ആര് പറഞ്ഞു തോറ്റുപോകുന്നു? ശിഷ്ടത പറഞ്ഞ.
1: ഉച്ചക്ക് ഞാൻ ഉറങ്ങിയപ്പോ സ്വപ്നം കണ്ടു, എല്ലാ വിഷയത്തിനും വട്ടപൂജ്യം.
0: എന്റെ ഉടയതമ്പരാനെ, ഞാൻ എന്താണ് ഈ കേക്കണത്? പിന്നെ എന്നാത്തിനാടി ഞാൻ ഈ തുറയെ ജീവിച്ചിരിക്കണത്? നിനക്ക് എന്നാത്തിന്റെ കുറവാണ്. കാച്ചിന് കാച്ച്, പുത്തകത്തിന് പുത്തകം, കുപ്പായത്തിന് കുപ്പായം. ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ കാര്യത്തിന് വല്ല മുടക്കവും വരുത്തിയിട്ടുണ്ടാ? ഒരല്ലല് പറയിക്കാതെയാണ് നിന്നെ ഞാൻ വളർത്തിയത്. എന്നിട്ട് വട്ടപൂജ്യം, കരക്കാര മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും തമ്പുരാനെ?
1: തോറ്റാ ഞാൻ കടലിൽ ചാടി ചാവുള്ളൂ.
0: കടക്കത്തരം പറഞ്ഞാ മോന്നെ കിട്ടി ഞാനൊരു വീക്ക് വെച്ചാലും പറഞ്ഞേക്കാം. എന്നാ അച്ഛൻ അങ്ങാട് കൊല്ല്, അതാ നല്ലത്. മനസമാധാനം പോയല്ല. അച്ഛന്റെ മുമ്പിൽ നിങ്ങനെ കരയല്ലേ പൊന്നെ, കരയല്ലേ? അച്ഛൻ ചോദിക്കട്ടെ, കായ് കൊടുത്താ പൂജ്യം മാറ്റി ജയിപ്പിച്ച് കിട്ടുവാ?
1: കാശ് കൊടുത്താലൊന്നും ജയിക്കില്ല.
0: അച്ഛൻ ശിഷ്ടത പോയെന്ന് കണ്ട് പറഞ്ഞു നോക്കിയാല.
1: പേപ്പർ നോക്കണതും മാർക്ക് ഇടുന്നതൊന്നും എന്റെ സ്കൂളിലല്ല, ഇത് ഗവൺമെന്റ് പരീക്ഷയാ. എന്റെ പേപ്പർ ആരാ നോക്കണെന്നോ മാർക്ക് ഇടണെന്നോ ആർക്കും അറിയാൻ പറ്റില്ല.
0: അതെന്ത് വകതിരിവില്ലാത്ത ഇടപാടാണ്! എന്നെ പോലെ വരട്ട, അല്ലാതെ മരിക്കാൻ പറ്റുവാ.
1: ബാ പോയി കിടക്കാം, നാളെ കടലിൽ പോണ്ടതല്ലേ, ഉറക്കളിക്കണ്ട.
0: പോയി കണ്ണും തുറന്ന് കിടക്കാവെന്നല്ലാതെ എവിടെ ഉറക്കം വരാനാണ്?
2: അച്ചുവിന്റെ കൊച്ചു മനസ്സിനെ ഉലയ്ക്കാൻ അതുമാത്രം മതിയായിരുന്നു. എന്നാൽ മുത്ത് അയാളെ പരാജയപ്പെടുത്തിയില്ല. ആ സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ആ വർഷത്തെ SSLC പരീക്ഷ മുത്ത് പാസ്സായി.

0: നേരാണാ കേട്ടാ കേട്ടാണ് ചന്ദ്രി എന്റെ കട്ടപ്പാട് വെറുതെ എടാ തങ്കപ്പ പറയടാ എല്ലാരോടും എന്റെ മകള് ജയിച്ചടാ പച്ചായിട്ട് ജയിച്ചടാ എടി ചന്ദ്രി അതൂഷക്കാരുടെ മുഖത്ത് ഞാൻ ആട്ടണ അടിക്കണ നീ പറ നീ പറയണ പോലെ
1: അടിക്കാൻ വേണ്ട ആട്ടം വേണ്ട
0: എന്നാലും എല്ലാരും ഒന്ന് അറിയണമല്ലോ അച്ചുവിന്റെ വില പാമകളെ
2: കടപ്പുറം മുഴുവൻ ഈ വാർത്തയിൽ ഉണർന്നു. തെളിഞ്ഞു നിന്നത് അച്ചുവിന്റെ മനസ്സും മുഖവുമാണ്. ആ സന്തോഷം അച്ചുവും കൊച്ചുരാമനും അവർക്കറിയാവുന്ന രീതിയിൽ ആഘോഷിച്ചു തീർത്തു.
1: നല്ല ചേലായിരിക്കണല്ലോ മച്ചനമാര് മൂക്കറ്റം വീശിട്ടുണ്ടല്ലോ.
3: ഭാർഗവി ഭാർഗവി നമ്മുടെ മകളെന്ന് പരീക്ഷ ജയിച്ച ദിവസാണ്, അപ്പൊ സന്തോഷിക്കണാ വേണ്ട?
1: വേണം വേണം വേണം വേണം. എന്നാണ് സന്തോഷിക്കാത്തത്? പാസായാ സന്തോഷം, നല്ല മീൻ കിട്ടിയാ സന്തോഷം, മീൻ കിട്ടിയില്ലെങ്കിൽ സന്തോഷം, കടലിൽ പോയാ സന്തോഷം, പോയില്ലെങ്കിൽ സന്തോഷം, സൂര്യൻ ഉദിച്ചാ സന്തോഷം, ഉദിച്ചില്ലെങ്കിൽ
0: സന്തോഷം. പറഞ്ഞു കൊടുക്കട്ടെ ഭാർഗവി.
1: ആ പുണ്യാഴ്ച വലിച്ചു കയറ്റിയിരിക്കുന്നത് കള്ളും ചാരായോ ഒന്നുമല്ല, പാലും വെള്ളയായിരിക്കും.
0: നിത്യം ഞാൻ കുടിച്ച് കണ്ടിട്ടുണ്ട, ഇത് വല്ലപ്പോഴുമേ ഉള്ളു. റേയർ മനസ്സിലായ?
1: ഇല്ല.
0: ഇംഗ്ലീഷാണ് എന്റെ മകള് പി എ രാധാമണി പഠിപ്പിച്ചു തന്നതാണ്. എടി മുത്തെ മൂന്നാലഞ്ച് ഇംഗ്ലീഷ് അങ്ങാട് കാച്ചിക്കൊടു.

0: കൊച്ചമ്മ കേക്കട്ടെ.
1: പറ മകളെ, കൊച്ചമ്മയും കൊച്ചച്ചനും കേക്കട്ടെ.
2: എനിക്ക് വയ്യ, നമുക്ക് പോകാം അച്ഛാ. നേരെ എന്തായിന്നറിയോ?
0: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഞങ്ങ പോണ ഗുഷ്നേ. ഗുഷ്നേ
1: അതെന്താണപ്പ ഈ ഗുഷ്നേ?
3: അവന് വെള്ളമാണടി.
4: എടാ ചോറ് തിന്നേച്ചപ്പ അവിടെ അവിടെ വല്ലതും വെച്ചിട്ടുണ്ടാ?
0: ആ വെള്ളത് കഴിക്കും.
2: ഉച്ചത്തെ ചോറും കൂട്ടാനും ഇരിക്കണുണ്ട്. ചോറിച്ചിരി വെള്ളം വെച്ച് തിളപ്പിച്ചാ മതി.
5: തന്റെ മുത്തിനെ ഒരു ഡോക്ടറാക്കാനാണ് അച്ചുവിൻ ആഗ്രഹം. ആ ആഗ്രഹത്തിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണവുമുണ്ട്.
2: മകൾ
6: ഉറങ്ങിയ അച്ഛൻ ഉറക്കം വന്നില്ല.
2: കണ്ണടച്ച് കിടന്നാ മതി.
6: കണ്ണടച്ച ഒരേ കാഴ്ചകളാണ്. പെറ്റ് കണ്ണു തുറക്കുന്നതിന് മുമ്പ് നിന്നെ എന്റെ കയ്യിലാട്ട് തന്നതാണ്. അതൊക്കെ കണ്ണിന്റെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ്. മകക്കറിയാവാ, അമ്മ ചോര പോയാണ് ചത്തത്. മുണ്ടും പായും ഒക്കെ ചോര.
2: ഇപ്പൊ എന്തിനാ അതൊക്കെ പറയണേ? എല്ലാം എനിക്കറിഞ്ഞൂടെ.
6: എന്നാലും ഒരു കാര്യം അച്ഛൻ പറയുക. അന്ന് ആശുപത്രി പോയി ഡോക്ടറെ വിളിച്ചിട്ട് അവര് വന്നില്ല. നാല് നാഴിക നടന്നു വരാൻ പറ്റുകയല്ലെന്ന്. വന്നാർന്നെങ്കി എന്റെ മകക്കടെ അമ്മ പോകലാർന്നു. കടപ്പുറത്ത് കാറും വണ്ടിയും വരാത്തതിന് നമ്മളെന്ത് ചെയ്യാനാണ്? അന്നു മുതല് അച്ഛനൊരാശയുണ്ട്, എന്റെ മകളെ ഡോക്ടറാക്കണോന്ന്. കാറും വണ്ടിയും വെള്ളവും ഒന്നും ചെല്ലാത്തടുത്ത് നടന്ന് ചെല്ലണ ഡോക്ടർ. അച്ഛന്റെ ആശ നടത്തി തരുവ.
5: ഏറ്റവും മികച്ച മാർക്ക് കരസ്ഥമാക്കിയതിന് രാധയ്ക്ക് സ്വർണ മെഡൽ നൽകി സ്കൂൾ അനുമോദിച്ചു. മകളെ ഡോക്ടറാക്കാനുള്ള അയാളുടെ സ്വപ്നം പൂവണിയുന്നതായി അയാൾക്കും തോന്നി. കടലിൽ പോകുന്നതിന് പണ്ടത്തേതിലും ലക്ഷ്യമുണ്ടായി തുടങ്ങി. എന്നാൽ മറുഭാഗത്ത് രാഘവനും രാധയും തങ്ങളുടേതായ സ്വപ്നങ്ങളും മെനഞ്ഞു തുടങ്ങിയിരുന്നു.
4: ഒരു നാലഞ്ച് കൊല്ലം കൂടി കഴിയട്ടെ, ഞാനും ഒരു ബോട്ട് വാങ്ങും, പുറങ്കടലിൽ പോയി വാരും. എന്നിട്ട് പപ്പനാമനെ മക്കളെ പോലെ സിലിക്കിന്റെ ജുബായും മുണ്ടും കഴുത്തിലൊരു സ്വർണത്തിന്റെ ചങ്ങലയും ടീസറും വലിച്ച് രാഘവനി കടാപ്പുറത്തൊന്ന് വലസും.
2: അപ്പൊ ഈ പാവങ്ങളെ മറക്കുവോ?
4: നിന്നെ ഞാൻ വന്നു കൊണ്ടുപോകും. ഇവിടുന്നൊക്കെ പോണ ഉമ്മക്ക് ഒരു മലേന്റെ നടുക്കൊരു വീട് വെക്കണം. ഓടിട്ട ഒരു വീട്, നിറച്ചു പൂക്കളും പച്ചച്ച പുല്ലും ഒക്കെ നട്ടുപിടിപ്പിക്കണം ഉമ്മക്ക്. എന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് 100 കൊല്ലം അവിടെ ജീവിക്കണം നമുക്ക്.
5: രാധയ്ക്ക് കോളേജിൽ ചേരാനുള്ള ദിവസം അടുത്തു വന്നു. അച്ചുവിന് വേണ്ടി വെള്ളമുണ്ടും ഷർട്ടും തേച്ചെടുക്കുന്ന മകളോട് അയാൾ പറഞ്ഞു ചുളുവില്ലാത്ത നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കണമെന്ന്, അവളുടെ പഠിപ്പിനനുസരിച്ച് ഇനി മുതൽ നടക്കണമെന്ന്. കൂട്ടുകാരുടെ കൂടെ നടക്കുമ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങളിൽ അയാളെ കണ്ടാൽ നോക്കാണ്ട് പോവണമെന്നും അച്ചു പറഞ്ഞു. ഇത് കേട്ട രാധയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാൽ അച്ഛൻ അച്ഛനല്ലാതാകുമോ എന്നവൾ തിരിച്ചു ചോദിച്ചു. മനുഷ്യബന്ധങ്ങൾക്ക് മുൻപിൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾക്ക് എന്ത് സ്ഥാനം? അങ്ങനെ ആ കടപ്പുറത്തും ഒരു നാൾ ചാകര വന്നു. കരക്കാരുടെ ഉത്സവമാണ് ഓരോ ചാകരയും. കടലമ്മ അനുഗ്രഹിച്ചതിന്റെ ഫലമാണ് ആ ദിവസങ്ങൾ. കയ്യിൽ പൈസ വരുന്ന ദിനങ്ങൾ, ഇഷ്ടമുള്ളത് വാങ്ങാനും വാങ്ങിക്കൊടുക്കാനുമുള്ള ദിവസങ്ങൾ. ചന്ദ്രികയ്ക്ക് അച്ചുവിനോടുള്ള ഇഷ്ടം ദിനം പ്രതി കൂടിക്കൂടി വന്നു.
2: എന്നെ പോതിക്കുന്നില്ലേ നിങ്ങൾക്ക്?
4: നെരുകേട് കാണിക്കുകയല്ല, കൊച്ചുരാമൻ എന്റെ കൂടപ്പുറപ്പാണ്.
2: അപ്പൊ ഞാനാരാണ്? എന്നാട് എന്നാട് നിങ്ങൾക്ക് വെറുപ്പാണോ?
4: അയ്യോ അല്ല ചന്ദ്രി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്.
2: നുണയാണ് പറയണത്?
4: എന്റെ മുത്തിനാളെ നേരാണ്, പെരുത്തിഷ്ടമാണ്. അത് പറയാനും കാണിക്കാനും അറിയാൻ മേല. വെറുക്കാൻ മേലാത്ത 3 കാര്യം അച്ഛനുള്ളു: ഒന്നെന്റെ മുത്ത്, പിന്നെ ഈ കടല്, പിന്നെ നീ.
2: മയക്കണ വർത്താനം പറയാനറിയാം.

0: ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാണല്ല. ചീത്തപ്പേര് കേൾപ്പിക്കാണ്ട് വേഗം പോ.
1: ചങ്കൊന്നും എടുത്ത് കാണിക്കണ്ട എന്റെ പൊന്നെ, എനിക്കറിയാം മുരപ്പത്തരം കാണിക്കുമ്പോഴും എന്നോട് ഇഷ്ടാണെന്ന്.
2: ഒടുവിൽ രാമനോട് ഇക്കാര്യം ആലോചിക്കാൻ അച്ചു തീരുമാനിച്ചു. നേരിട്ട് ചോദിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് പിള്ളേച്ചനെ ഇതിനായി നിയോഗിച്ചു. രാധയെ നോക്കി വളർത്തിയ ചന്ദ്രികയ്ക്ക് അച്ചുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം രാമന് നേരത്തെ അറിയാമായിരുന്നു. അച്ചുവിനെയും അറിയാവുന്നതുകൊണ്ട് ആ വിവാഹത്തിന് അയാൾക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് മാത്രം.
3: ഹലോ, ഇതെന്താണ്? പണ്ടെങ്ങും ഇല്ലാത്ത പോലെ ഒരു കിടപ്പും ചിരിയും. ഈയിടെ അച്ഛൻ നുണ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം അറിഞ്ഞ്, സത്യാണോ?
0: എനിക്ക് ആ പുള്ളേത്തനെ കണ്ടൊരു കാര്യമാണ്, ഞാൻ ഇപ്പ വരാം.
3: അങ്ങനെ അങ്ങ് പോയാലോ? ചോദിക്കട്ടെ, അച്ഛൻ ഇച്ചേച്ചീനെ കല്യാണം കഴിക്കാൻ പോവാണോ?
0: ആരാ
3: ഇച്ചേച്ചീനെ?
0: ആര്? ഞാനാ. ആര് പറഞ്ഞു ഈ നുണ? ഇത് കൊള്ളാവല്ല.
3: അച്ഛ, എന്തിനാ എന്നെ മറിക്കണേ? എത്ര മറിക്കും? ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ, എനിക്ക് നല്ല ഇഷ്ടായി. ഇപ്പളാ എനിക്ക് എന്റെ അച്ഛനോട് ഏറ്റവും ഇഷ്ടം തോന്നുന്നത്. അച്ഛാ, അച്ഛന്റെ കല്യാണത്തിന് ഉപ്പ് വിളമ്പണത് ആരാണെന്നറിയോ? ഈ മുത്ത്.
2: ശാന്തമായി ഒഴുകിയ അയാളുടെ മനസ്സിനെ കലുഷിതമാക്കാൻ പോന്ന കാഴ്ചയായിരുന്നു പിന്നീടൊരു ദിവസം അയാൾ കണ്ടത്. കയറ്റിയിട്ടിരിക്കുന്ന വഞ്ചികൾക്കിടയിൽ സ്വൈര്യ സല്ലാപം നടത്തുന്ന രാധയെയും രാഘവനെയും. ഉള്ളൊന്നു പിടഞ്ഞ അച്ചു മകളെ വലിച്ചു മാറ്റി രാഘവനെ അടിച്ചു. ഒരു മൽപ്പിടുത്തത്തിനൊടുവിൽ ഓടിക്കൂടിയ കരക്കാർ അവരെ പിടിച്ചുമാറ്റി. ഒരിക്കൽ പോലും വഴക്കു പറയാത്ത തന്റെ മുത്തിനെ അന്ന് ആദ്യമായി അയാൾ വഴക്കു പറഞ്ഞു. പക്ഷേ അവളുടെ കണ്ണുനീര് കാണാൻ അയാൾക്ക് കഴിഞ്ഞില്ല.
0: പുള്ളേരല്ലേ കൂടപ്പിറപ്പിങ്ങളല്ലേ എന്നാണ് എന്റെ വിചാരം. പുള്ളേരുടെ ഉള്ളിലിരിക്കണ അതാണ്. ഇതിനൊക്കെയുള്ള പ്രായം ആയാടി നിനക്ക്. താഴത്ത് വെച്ചാ ഉറുമ്പരിക്കും, തലയെ വെച്ചാ പേനരിക്കും. അങ്ങനെ വളർത്തണതാണ്. എന്നിട്ട് കണ്ട മണഗുണാഞ്ചന്മാരുടെ കൂടെ കഴുത്ത് ഞാൻ കണ്ടിക്കും. എങ്ങനെ എന്റെ മകക്ക് ഇത് തോന്നി എന്റെ തമ്പുരാനെ? മുത്തേ, അച്ഛനെ നീ തകർത്ത് കളഞ്ഞല്ലാടി. എങ്ങനെ തോന്നി ഇത് നിനക്ക്? അവൻ നല്ല കൈവശവും തന്ന. മകളെ, അച്ഛനോട് എന്തെങ്കിലും ഒന്ന് മുണ്ടടി. ഈ കണ്ണുനീര് കണ്ടിട്ട് അച്ഛനെ സഹിക്കണില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, മറന്നു. ഇനി എന്റെ മുത്തിന് പിടിപ്പ് കേട് പറ്റരുത്. ചെന്ന് മോൻ കഴി പഠിക്കാനുള്ളതൊക്കെ പഠിക്കും. പഠിച്ച വലിയ ഡോക്ടറാകാനുള്ളതല്ലേ? വലിയ നിലയം മേലുള്ള രാജകുമാരനെ കൊണ്ടെന്തായാലും അച്ഛമ്മക്ക്.
2: തന്റെ മകനെ തല്ലിയ അച്ചുവിനോടുള്ള ദേഷ്യത്തിൽ ഭാർഗവി അവിടേക്ക് ഓടിയെത്തി. അപ്പോഴും രാഘവന് അച്ചുവിനോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പഠിപ്പും വിവരവുമില്ലാത്ത ഒരാളെ കൊണ്ട് തന്റെ മകളെ വിവാഹം കഴിപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കൊച്ചുരാമന് അത് സഹിക്കാനായില്ല. അങ്ങനെ ആ രണ്ടു കുടുംബങ്ങൾ തമ്മിൽ പിരിഞ്ഞു. അച്ചുവിനെ മറന്നോളാൻ ചന്ദ്രികയോടും രാമൻ പറഞ്ഞു. നിശ്ചയിച്ചുറപ്പിച്ച സമയത്ത് മറ്റൊരാളുമായി ചന്ദ്രികയുടെ വിവാഹം നടത്തുമെന്നും രാമൻ ഉറപ്പിച്ചു. ഒരായസ് മുഴുവൻ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളുടെ പുറത്ത് അച്ചു പ്രതികരിച്ചത് മനസ്സിലാക്കാൻ ചുറ്റുമുള്ളവർക്ക് ആർക്കും കഴിഞ്ഞില്ല. പറഞ്ഞുറപ്പിച്ച പോലെ മറ്റൊരാളുമായി ചന്ദ്രികയുടെ വിവാഹം കൊച്ചുരാമൻ നിശ്ചയിച്ചു.
1: എന്നാടൊന്നും മുണ്ടാണ്ടിരിക്ക. ഞാൻ എന്നാ തെറ്റാ ചെയ്തത്?
0: എനിക്ക് മുണ്ടാനും പറയാനും ഒന്നുമില്ല. ചന്ദ്രി
1: മറന്നേക്കുന്നെങ്കിലും പറയാൻ പാടില്ലേ?
0: പറഞ്ഞാ മറക്കാൻ പറ്റുവാ, പിന്നെ എന്തിനാണ് വെറുതെ പാഴ്വാക്ക് പറയണത്? ചന്ദ്രി സുഖമായിട്ടിരിക്കണമെന്ന് മനസ്സിലുണ്ട്. സുഖമായിട്ടിരിക്കണം. വിവാഹകരം മുടുക്കനാണ്, ചേരണ പ്രായവുമാണ്.

0: തുറക്കാരെ കൊണ്ട് വെറുതെ പറയിപ്പിക്കല്ലേ. ഞാൻ പോവുകയാണ്. കൊച്ചുരാമനെ തോപ്പിച്ചിട്ട് വേണ്ട, അച്ചുട്ടിക്ക് മുന്നും പിന്നും നോക്കണം, നെറിയാതെ കാണിക്കാൻ പറ്റുകയില്ല. വളർന്നു വന്ന ഒരു പെണ്ണ് എന്റെ കുടുംബത്തും ഉണ്ടേ.
1: എന്ത് എളുപ്പത്തിൽ പറയണ, വേണ്ടെന്ന് മറക്കാനും പൊറുക്കാനും ഇത്ര എളുപ്പം? മുത്തിനെ കടലിനെ എന്നെ വെറുക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോ
0: ഇപ്പഴും പറയണം. ഒരാളെ എനിക്ക് വിടാൻ മേൽ ഇവിടെ എന്ത് യന്ത്രി?

0: തൻ്റെ മുത്തിനു വേണ്ടി, അവളുടെ പഠിപ്പിനും ഭാവിക്കും വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ അച്ചു തയ്യാറായിരുന്നു. സ്വന്തമായി സുഖമോ സന്തോഷമോ അയാൾ ആഗ്രഹിച്ചില്ല. ആഗ്രഹിച്ചതൊന്നു മാത്രം, വണ്ടി എത്താത്തിടത്ത് നടന്നു ചെല്ലുന്ന ഒരു ഡോക്ടറായി മുത്തിനെ കാണാൻ. രാധ തന്നെ മറക്കുമെന്ന ചിന്ത രാഘവനെ വല്ലാതെ അലട്ടി.
1: നിന്നെല്ലാരും കൂടെ നിന്നകറ്റും.
2: മനസ്സിലിട്ട് ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് പേടിപ്പിക്കും. എന്റെ സ്ഥിതി രഘു എന്ന് ആലോചിച്ച് നോക്കിക്കേ. രഘു ഒരു ആൺകുട്ടിയല്ലേ?
1: എന്റെ കൂട്ടുകാരൊക്കെ പറയണത് രാധ എന്നെ പറഞ്ഞു പറ്റിക്കാണെന്ന. രാധ അച്ഛൻ പറയണ പോലെ കേക്കും.
2: അതെ, ഇപ്പൊ എനിക്ക് അച്ഛൻ പറയണ പോലെ കേൾക്കാനേ പറ്റൂ. സമയമാകുമ്പോ രഘു പറയണതും കേക്കും.
1: സമയം എന്താണ്?
2: അതിപ്പൊ പറയാൻ പറ്റില്ല.
1: ഇത് രാധയുടെ നാവിന്ന് കേക്കണം. അതിനാണ് ഞാനിപ്പൊ വന്നത്. ഞാൻ പോട്ടെ.
2: ശരി,
1: ഇനി നമ്മ കാണൂല. ചെലപ്പോ കാണും. ഈ കടാലും കൊണ്ട് തന്ന എന്റെ ശവം കാണാൻ രാധ വരണം. അച്ഛൻ വിലക്കാരൻ രാധ വരണം.

0: തന്റെ പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞ് രാഘവന്റെ കൂടെ ഇറങ്ങിച്ചെല്ലാൻ മുത്തിന് ഇത് ധാരാളമായിരുന്നു. വലിച്ചെറിഞ്ഞ പുസ്തകങ്ങളിലുള്ള അച്ഛന്റെ മനസ്സ് കാണാൻ മാത്രം എന്തുകൊണ്ടോ അവൾക്കായില്ല. വിവാഹമാലയും ചാർത്തി കൊച്ചുരാമന്റെ വീടിന് മുൻപിൽ നിൽക്കുന്ന മുത്തിനെയും രാഘവനെയും കണ്ട അച്ഛുവിന് തന്റെ വീട്ടിൽ നിന്നും മുത്തിൻ്റെതായ സാധനങ്ങൾ വലിച്ചെറിയുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ മനസ്സിൽ നിന്ന് മാത്രം അവളെ പറിച്ചു കളയാൻ അയാൾക്കായില്ല. പിന്നീടുള്ള ഒരു ദിവസം അച്ഛുവും രാഘവനും തമ്മിൽ ഒരു വാഗ്വാദമുണ്ടായി. ചൂടും ചൂരുമുള്ള മുക്കുവനാണെങ്കിൽ ഒറ്റയ്ക്ക് പുറം കടലിൽ പോയി കൊമ്പൻ സ്രാവിനെ പിടിച്ചുകൊണ്ടുവരാൻ അച്ഛു രാഘവനെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി രാഘവൻ സ്വീകരിച്ചു. ഒരു വഞ്ചിയുമായി പുറം കടലിൽ ചെന്ന രാഘവൻ കണ്ടത് മറ്റൊരു വഞ്ചിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന അച്ഛുവിനെയാണ്. അപ്പോൾ കൊളുത്തിയ ഒരു സ്രാവിന്റെ പുറകെ രാഘവൻ വെച്ചുപിടിച്ചു. അന്നത്തെ രാഘവന്റെ പ്രകടനത്തിൽ അച്ഛു സന്തുഷ്ടനായി. അയാൾ തിരിച്ച് കരയിലേക്കും എത്തി.
1: അവൻ മുടുക്കനാണ് പുള്ളേച്ചാ, നല്ല അസലരെ. എന്റെ മുത്ത് പട്ടിണി കിടക്കുകയല്ല, അത്രയും സമാധാനം. എന്റെ മോള് പിന്നെയും കോളേജിൽ പോകാൻ തുടങ്ങി. ഏ, ആര് പറഞ്ഞു? ആരോ പറഞ്ഞു. ആ, കൊച്ചുരാമനാണെന്ന് തോന്നുന്നു. ഒവ്വ, ഞാൻ അത്രക്ക് ഭാഗ്യം കെട്ടവനൊന്നും അല്ല പുള്ളേച്ചാ, അല്ലേ? കേക്ക കലങ്ങി തെളിവായിരിക്കും. ഒരു മഴക്കോളുണ്ടല്ല.
2: അച്ഛേ, ആ ചെക്കൻ ഇതുവരെ വന്നില്ലാന്ന്. കൊച്ചുരാമൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. നീ അവനെ പുറംകടലിൽ വെച്ച് കണ്ട?
1: അവൻ വന്നില്ലേ?
2: ഇല്ല,
1: അവൻ വരുവന്ന്. കാട്ടിലും വേട്ടിലും ഒന്നും അല്ലല്ലോ പോയിരിക്കണത്, കടലിലല്ലേ. പിന്നെ എന്തിനാണ് വ്യാടിക്കണത്?
2: അച്ഛേ, നീ ഇങ്ങോട്ട് വന്നേ. ഒരു കരക്കമ്പി കേക്കനുണ്ട്. നീയും രാഘവനുമായിട്ട് പുറംകടലിൽ വെച്ച് ഒന്നും രണ്ടും പറഞ്ഞ് അടഞ്ഞൊന്നും തല്ലടത്തിയെന്നും കേക്കണ് നേരാണ.
1: ആഹാ, ആ പറഞ്ഞവന്റെ നാക്ക് ഞാൻ ചവിട്ടിപ്പറിക്കുമല്ലോ.

0: രാഘവനെ കാണാതെ മണിക്കൂറുകൾ അങ്ങനെ നീങ്ങി. കൊച്ചുരാമന്റെ വീട്ടിലെത്തിയ അച്ചുവിനെ കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല. കൊച്ചുരാമൻ അയാളെ അടിച്ചു വീഴ്ത്തി. ഒടുവിൽ രാധയ്ക്ക് പോലും അയാളെ മനസ്സിലാക്കാനായില്ല. രാഘവനെ കൊന്നത് തന്റെ അച്ഛൻ തന്നെയാണെന്ന് രാധയും ഉറച്ചു വിശ്വസിച്ചു. പിന്നെ അവിടെ നിൽക്കാൻ അച്ചുവിനുമായില്ല. ആ കാറ്റത്തും മഴയത്തും രാഘവനെ തപ്പി പുറം കടലിലേക്ക് അയാൾ ഒറ്റയ്ക്കിറങ്ങി. കരയിലുള്ള മനുഷ്യരെക്കാൾ അയാൾക്ക് വിശ്വാസം കടലിനെയായിരുന്നു. കടൽ ചതിക്കില്ല. പുറം കടലിൽ വെള്ളം കയറിയ വഞ്ചിയിൽ ബോധം കെട്ട് കിടക്കുന്ന രാഘവനെ അയാൾ കണ്ടു. രാഘവനെയും രക്ഷിച്ച് അയാൾ തിരിച്ചു. രാഘവൻ കണ്ണു തുറന്നപ്പോൾ അച്ചുവിന്റെ നിരപരാധിത്വം തനിയെ തെളിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും കരയിലും മനുഷ്യരിലുമുള്ള വിശ്വാസം അയാൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഒന്നുമില്ലാത്തവരെ മാടി വിളിക്കുന്ന കടലിനെ മാത്രം അയാൾ വിശ്വസിക്കാൻ പഠിച്ചു. സങ്കടം വരുമ്പോൾ കൂട്ടുകിടക്കുന്ന ആ പഞ്ചാര മണൽ മാത്രമായി അയാളുടെ ആശ്രയവും.
1: നടക്കാത്തത്

0: പിന്നെ നീ നിന്നാരെ അച്ഛനാരൊക്കെ കൈവിട്ടാലും വിടാത്ത ഒരാളും കരയണ കണ്ടാ സമാധാനിപ്പിക്കും. ചിരിക്കണ കണ്ടാ കൂടെ ചിരിക്കും. കണ്ട വിളിക്കണ കണ്ട സമാധാനിപ്പിക്കാനാണ് കരയണമെന്ന് പറയാൻ സമാധാനിപ്പിക്കാൻ.
1: മുത്തു നോക്കി നിൽക്കെ കടലമ്മയുടെ മടിത്തട്ടിലേക്ക് വഞ്ചി തിരിച്ച് അയാൾ അകന്നകന്ന് നീങ്ങി. ഉള്ളിൽ തകർന്നിട്ടും തലയുയർത്തി നടക്കുന്ന ഒരു മനുഷ്യൻ, താൻ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മകളെ ഒരു വട്ടം പോലും നോക്കാതെ അയാൾ കടലിലേക്ക് അകന്നു. തന്നെ നിരുപാധികം സ്നേഹിച്ചത് കടൽ മാത്രമാണെന്ന തിരിച്ചറിവിൽ അയാൾ കടലിലേക്ക് നീങ്ങി. കൊമ്പൻ ശ്രാവുകൾ ഉൾക്കടലിലേക്ക് കൊണ്ടുപോകുമ്പോഴും തന്നെ നിരുപാധികം സ്നേഹിച്ചത് കടൽ മാത്രമാണെന്ന തിരിച്ചറിവിൽ അയാൾ കടലിലേക്ക് നീങ്ങി. കൊമ്പൻ ശ്രാവുകൾ ഉൾക്കടലിലേക്ക് കൊണ്ടുപോകുമ്പോഴും പതറാത്ത അച്ചു അവിടെ പതറുന്നുണ്ട്. പക്ഷേ ആ പങ്കായവും തോണിയും തന്നെയാണ് അയാളുടെ ശക്തി. അയാൾ വീണ്ടും തുറയിലേക്ക് തിരിച്ചു വരുമെന്നോ അല്ലെങ്കിൽ കടൽ അയാളെ അവളുടെ മടിത്തട്ടിലേക്ക് കൊണ്ടുപോകുമെന്നോ പറയാതെ പറയുന്ന ഉചിതമായ അവസാനമാണ് സിനിമയ്ക്കുള്ളത്. അച്ഛൻ മകൾ ബന്ധങ്ങളെ വരച്ചു കാട്ടിയ കഥകളിൽ അച്യുതൻ കുട്ടി പ്രധാനപ്പെട്ട ഒരു സെല്ലുലോയിഡ് കഥാപാത്രമായി മാറുന്നതും ഇതുകൊണ്ടായിരിക്കാം. അയാൾക്കിനി മോഹങ്ങൾ ബാക്കിയില്ല. മുത്തിനും ചന്ദ്രിക്കും അവകാശികൾ ഉണ്ടായപ്പോൾ അയാൾക്ക് ബാക്കിയുള്ളത് കടലമ്മ മാത്രം. ബന്ധങ്ങളുടെ നിസ്സാരത വെളിപ്പെടുത്തുന്ന ഒരു ലോഹിതദാസ് ചിത്രം കൂടിയാണ് അമരം. സ്നേഹത്തിൽ വരുന്ന സ്വാർത്ഥത അത്രയേറെ സിനിമയിലുടനീളം ചർച്ച ചെയ്യുന്നുണ്ട്.

ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ സ്വാർത്ഥരാണ്. മകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾക്കപ്പുറം കാണാൻ കഴിയാത്ത ഒരു പിതാവ്. അയാൾ അയാളുടെ സ്വപ്നങ്ങൾ മറന്നിട്ടാണ് അവൾക്ക് വേണ്ടി ജീവിക്കുന്നത്. പക്ഷെ അതേസമയം അച്ഛനും പ്രണയത്തിനും ഇടയിൽ അവൾ ആഗ്രഹിക്കുന്ന ജീവിതം നയിക്കാൻ മകൾ തിരഞ്ഞെടുക്കുന്നു. അച്ചൂട്ടിയും കൊച്ചുരാമന്റെ സഹോദരി ചന്ദ്രികയും തമ്മിൽ ശാന്ത

0: യും പിടിച്ചു നിൽക്കുന്നത് അച്ചൂട്ടിയാണെന്ന് കാണാം. രാഘവന്റെയും രാധയുടെയും പ്രണയത്തിലുള്ള അപക്വത ഇവിടെ അച്ചുവിനും ചന്ദ്രിക്കും ഇടയിലില്ല. എന്റെ കൊച്ചുരാമനെ ചതിക്കാൻ കഴിയില്ല എന്ന് അച്ചു രണ്ടു തവണ പറയുന്നുണ്ട്. അവിടെ അയാൾ അയാളുടെ ആഗ്രഹങ്ങളെ തളച്ചിടുകയാണ്. പക്ഷെ അത് രാഘവന് കഴിയുന്നില്ല. അവന് മറ്റുള്ളവരെക്കാൾ അവന്റെ ജീവിതം തന്നെയാണ് വലുത്. ഇവിടെ രണ്ടു പ്രായത്തിലുള്ളവർ പ്രണയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ലോഹിതദാസ് വരച്ചിടുന്നുണ്ട്. ഒരാൾ ത്യാഗത്തിലൂടെ പ്രണയത്തെ വരച്ചിടുമ്പോൾ മറ്റൊരാൾ ആ പ്രണയത്തെ പിടിച്ചെടുക്കുകയാണ്. പുതിയ സ്നേഹത്തിന്റെ അസംസ്കൃതമായ അടിയൊഴുക്കുകൾ, പക്വത പ്രാപിച്ച സ്നേഹത്തിന്റെ ഇന്ദ്രിയത, ഒരു പിതാവിന്റെ സ്നേഹത്തിന്റെ തീവ്രത, മനോഹരമായ നിറങ്ങൾ, ചെറിയ വിശദാംശങ്ങൾ പോലും നഷ്ടപ്പെടുത്താതെ ചായക്കൂട്ടുകളാൽ രചിക്കപ്പെട്ട രംഗചിത്രീകരണങ്ങൾ, മറ്റൊരു ഭരതൻ ടച്ചിന്റെ ഉദാഹരണമാണ് അമരവും. മധു അമ്പാട്ട് എന്ന ക്യാമറാമാനും അമരത്തിന് തന്റേതായ രീതിയിൽ വിശാലമായ മാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ കൂടെ കൈതപ്രം രവീന്ദ്രൻ ഗാനങ്ങളും ജോൺസൺ എന്ന മാന്ത്രികന്റെ പശ്ചാത്തല സംഗീതവും മമ്മൂട്ടി, മുരളി, ബാലൻ കെ നായർ, കെ പി എസ് സി ലളിത, അശോകൻ, മാധു, ചിത്ര, കുതിരവട്ടം പപ്പു തുടങ്ങിയവരുടെ അതിഗംഭീര പ്രകടനവും കൂടി ആയപ്പോൾ മലയാള സിനിമയുടെ അമരത്വം ലഭിച്ച സിനിമകളിൽ അമരം എന്നുമുണ്ടായിരിക്കും. ഭാർഗവി എന്ന കഥാപാത്രത്തിലൂടെ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം കെ പി എസ് സി ലളിതയ്ക്ക് ലഭിച്ചു. ഫിലിംഫെയർ അവാർഡ് സൗത്തിൽ മികച്ച അഭിനേതാവിനുള്ള പുരസ്കാരം അമരത്തിലൂടെ മമ്മൂട്ടിയെയും തേടിയെത്തി. നിരൂപക പ്രശംസയോടൊപ്പം വാണിജ്യപരമായും വിജയം കൊയ്ത ചിത്രമായിരുന്നു അമരം. കടലിന്റെ ഭാഷയെ മലയാളത്തിന് പരിചിതമാക്കിയ ഒരു ക്ലാസിക്കായി ഇന്നും നിലനിൽക്കുന്ന അമരം എന്ന ചിത്രം ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.
1: സിനിമ കൊട്ടക. നിർവഹണം നന്ദിനി എൻ മേനോൻ.

റേഡിയോ കൊച്ചി 90 FM-ൽ ഇപ്പോൾ ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ കീഴിലുള്ള കമ്മ്യൂണിറ്റി മെഡിസിൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെയുള്ള ആദ്യ അമൃതം പരിപാടി കേൾക്കാം. സംസാരിക്കുന്നത് ഡോക്ടർ രഞ്ജിനി ബി എ. പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ഡോക്ടർ ശിൽപ എം, ഡോക്ടർ അഞ്ജന എം, അനിമാരാജ്, ഡോക്ടർ അഞ്ജലി പി, രൂപൽ സിംഗ്, ഡോക്ടർ

ആദ്യം നമുക്ക് ജനിച്ച ഉടനെ കുഞ്ഞിനെ മുലയൂട്ടുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജനിച്ച ഉടനെയുള്ള സമയത്ത് കുഞ്ഞ് വളരെ ആക്റ്റീവായിട്ട് ഉണർന്നിരിക്കുന്ന സമയമായിരിക്കും. കുഞ്ഞിനെ മുലയൂട്ടുന്ന വഴി അമ്മയുടെ ഗർഭപാത്രം ചുരുങ്ങുകയും അതുവഴി അമിത രക്തസ്രാവം ഒഴിവാക്കുകയും അമ്മയ്ക്ക് ഭാവിയിൽ അനീമിയ ഉണ്ടാവാനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്നു. അതുപോലെ കുഞ്ഞിന്റെ ശരീരത്തിലെ ഷുഗറിന്റെ അളവ് കുറയാതെ നോക്കാനും ഇത് സഹായിക്കുന്നു. അമ്മയ്ക്ക് കൂടുതൽ പാൽ ഉണ്ടാക്കാനും ഇതുവഴി കഴിയും. അപ്പൊ ഇങ്ങനെ ജനിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ കുഞ്ഞിനെ മുലയൂട്ടുന്നത് ആരംഭിച്ച് നമ്മൾ 6 മാസം വരെ തീർച്ചയായിട്ടും കുഞ്ഞിന് മുലപ്പാൽ നൽകിയേ പറ്റൂ. മുലപ്പാൽ മാത്രമേ നൽകേണ്ടതുള്ളൂ ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ വെള്ളം പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചതെന്ന് നോക്കാം. ആദ്യത്തെ 6 മാസം വരെ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷകാഹാരങ്ങളും മുലപ്പാലിലുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ തലച്ചോറ് അതായത് ബ്രെയിനിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ചില ഘടകങ്ങൾ അമ്മയുടെ മുലപ്പാലിൽ മാത്രമേ ഉള്ളൂ. അതുവഴി നമ്മുടെ കുട്ടികൾ മിടുക്കന്മാരും മിടുക്കികളുമായി വളരുന്നു. അതുപോലെ മുലപ്പാൽ ദഹിക്കാൻ വളരെ എളുപ്പമാണ്. മറ്റ് പൊടിപ്പാലോ പശുവിൻ പാലോ മറ്റോ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം അതിന് അഡ്ജസ്റ്റഡ് അല്ല. മുലപ്പാൽ ദഹിക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ കുഞ്ഞിന് ആസ്മ, അലർജി, സ്കിൻ ഡിസീസസ് ഇതിൽ നിന്നെല്ലാം സംരക്ഷിക്കാൻ മുലയൂട്ടലിന് കഴിയും. അതുപോലെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാനും മുലയൂട്ടൽ സഹായിക്കുന്നു. അപ്പോ ഈ 6 മാസം തുടർച്ചയായിട്ട് മുലപ്പാൽ കൊടുക്കുന്ന വഴി അമ്മയ്ക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുന്നു നമുക്ക് നോക്കാം. മുലയൂട്ടുന്ന അമ്മമാരിൽ ഭാവിയിൽ ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിൻ ക്യാൻസർ എന്നിവ വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്ക് അടുത്ത പ്രഗ്നൻസിക്ക് ഉള്ള ചാൻസ് ഡിലേ ആവുന്നുണ്ട്. കൊളസ്ട്രോൾ എന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്തായാലും തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതെന്താണെന്ന് ഞാനൊന്ന് പറയാം. ആദ്യത്തെ കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ അമ്മയുടെ ബ്രസ്റ്റിൽ നിന്ന് വരുന്ന യെല്ലോ കളറിലുള്ള ഒരു കൊഴുത്ത ദ്രാവകമാണ് കൊളസ്ട്രോൾ. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ആദ്യത്തെ ഇമ്മ്യൂണൈസേഷൻ പ്രതിരോധ മരുന്ന് ആണ് ഈ കൊളസ്ട്രോൾ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് അതിൽ നിറയെ കുഞ്ഞിനെ പല അസുഖങ്ങളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആന്റിബോഡീസ് ഉണ്ട്. വയറിളക്കം, ന്യൂമോണിയ എന്നിവ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. അതുപോലെ കുഞ്ഞിന്റെ ഇൻഡസ്റ്റൈൻ അതായത് ആമാശയത്തെ ക്ലീൻ ചെയ്യാൻ കൊളസ്ട്രോൾ സഹായിക്കുന്നു. കൊളസ്ട്രോളിൽ നിറയെ വൈറ്റമിൻ എയും വൈറ്റമിൻ കെയും ഉണ്ട്. അതുപോലെ ആന്റിബോഡീസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞിന് കിട്ടിയിരിക്കണം. ഒരു കാരണവശാലും കുഞ്ഞിന് കൊളസ്ട്രോൾ നിഷേധിക്കാൻ പാടില്ല. അതുപോലെ കുഞ്ഞിന് ന്യൂ ബോൺ പീരീഡിൽ വരുന്ന മഞ്ഞപ്പിത്തം അത് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് കൊളസ്ട്രോൾ. അപ്പൊ ഇങ്ങനെ കുഞ്ഞ് ജനിച്ചു, നമ്മള് കൊളസ്ട്രോൾ ഫീഡ് ചെയ്തു, അങ്ങനെ ആദ്യത്തെ 3 ദിവസം പാലിന്റെ അളവ് ഒരു ഇത്തിരി കുറവായിരിക്കും. അത് എല്ലാ അമ്മമാർക്കും അങ്ങനെയാണ്. അതിനുശേഷം ഒരു 3 മുതൽ 4 ദിവസത്തിന് ശേഷമാണ് സാധാരണ പോലെ നമ്മുടെ വെളുത്ത പാല് അമ്മയ്ക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ആദ്യത്തെ 3 ദിവസം ഒരു ഇച്ചിരി ടഫ് പീരീഡാണ്.

കുഞ്ഞിച്ചിരി കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പൊ എല്ലാവരും കരുതും കുഞ്ഞിന് വിശപ്പ് കൂടിയിട്ടാണ് കരയുന്നത് അല്ലെങ്കിൽ ദാഹം കൂടിയിട്ടാണ് കരയുന്നത്. ശരിക്കും ആദ്യത്തെ 3 ദിവസം കുഞ്ഞിന്റെ വിശപ്പും ദാഹവും ശമിപ്പിക്കാൻ കൊളസ്ട്രത്തിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോ ഈ സമയം ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാള് കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലെ ഒരു തൊട്ടില് പോലെ ആക്ട് ചെയ്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് നിന്ന് വെളിയിലോട്ട് വരുമ്പോൾ ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടാവും. നമുക്കാണെങ്കിലും നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് പുതിയൊരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടാവുമല്ലോ. അപ്പൊ ആദ്യത്തെ ഒരു 3 ദിവസം നോർമലി തന്നെ കുട്ടി ഇത്തിരി കരച്ചിലും ബഹളം ഒക്കെ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ അത് വീട്ടിലെ മുതിർന്ന ആൾക്കാര് അത് തെറ്റിദ്ധരിക്കുകയും കുഞ്ഞിനെ വിശക്കുന്നുണ്ടാവും, നമുക്ക് പൊടിപ്പാൽ കൊടുക്കാം അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ഫീഡ്സ് കൊടുക്കാം എന്ന് അമ്മയും മറ്റുള്ളവരെയും നിർബന്ധിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ ആവശ്യമില്ല. പൂർണ്ണ ആരോഗ്യമുള്ള, മാസം തികഞ്ഞ് പ്രസവിക്കുന്ന, 2.5 കിലോയിൽ കൂടുതൽ തൂക്കമുള്ള ഒരു കുഞ്ഞിന് ആദ്യത്തെ 3 ദിവസം കൊളസ്ട്രോൾ മാത്രം മതിയാവും, അല്ലെങ്കിൽ അമ്മയുടെ ബ്രസ്റ്റിൽ നിന്ന് കിട്ടുന്ന ആ പാല് മാത്രം മതിയാവും. അപ്പോ അങ്ങനെ ഈ ഒരു 3 ദിവസം നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ആ സമയത്താണ് കൂടുതലും ഈ മറ്റ് ആഹാര സാധനങ്ങൾ കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി കാണുന്നത്. അപ്പൊ ഇനി നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെയാണ് മുല കൂട്ടേണ്ടതെന്ന് നോക്കാം. അമ്മയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് പൊസിഷനിൽ വേണമെങ്കിലും മുലയൂട്ടാം. ഇരുന്ന് വേണമെങ്കിൽ മുലയൂട്ടാം, കിടന്നിട്ടാവാം, അതല്ലെങ്കിൽ നിന്നിട്ട് വേണമെങ്കിലും കുഞ്ഞിന് പാല് കൊടുക്കാം. അപ്പോൾ അമ്മയുടെ കംഫർട്ടാണ് അതിൽ ഏറ്റവും പ്രധാനം. പക്ഷെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ എന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിങ്ങുമായിട്ട് നമുക്കൊന്ന് പരിചയമായി വരുന്ന ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഒരു കസേരയിൽ ഇരുന്ന് മുലയൂട്ടാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കൈ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു കസേരയാണെങ്കിൽ വളരെ നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമ്മ വളരെ ഹാപ്പിയായി, കുഞ്ഞിനെ കുറിച്ചുള്ള നല്ല ചിന്തകൾ അമ്മയുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ സമയത്താണ് ഏറ്റവും നന്നായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുക. അതുപോലെ കുഞ്ഞിനെ എങ്ങനെ പൊസിഷൻ ചെയ്യണമെന്ന് പല അമ്മമാർക്കും സംശയം ഉണ്ടാവും. കുഞ്ഞിനെ അമ്മയുടെ നേർക്ക് തിരിച്ചു വെക്കുക. കുഞ്ഞിന്റെ തലയും ഷോൾഡറും ബട്ടക്സും ഒരേ ലെവലിലായിരിക്കണം. അമ്മയുടെ ഒരു കൈ കുഞ്ഞിന്റെ ഷോൾഡറിന്റെ ബാക്കിൽ, അതുപോലെ ഒരു കൈ ബട്ടക്സ് സപ്പോർട്ട് ചെയ്യുന്ന പോലെയും വെക്കാം. എങ്ങനെയാണ് കുഞ്ഞിനെ നല്ലതായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. കുഞ്ഞിന്റെ ചുണ്ട് അമ്മയുടെ നിപ്പിൾസിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ കുഞ്ഞ് നന്നായി വാ തുറക്കും. ആ സമയത്ത് നമുക്ക് മുലയൂട്ടൽ ആരംഭിക്കാം. മുലയൂട്ടൽ ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അമ്മയുടെ നിപ്പിൾ മാത്രം കുഞ്ഞിന്റെ വായ്ക്കുള്ളിൽ പോയാൽ പോരാ. ആ ഒരു കറുത്ത ഏരിയോള എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതിന്റെ ഒരു മുക്കാൽ ഭാഗവും കുഞ്ഞിന്റെ വായ്ക്കുള്ളിൽ ഉണ്ടായിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞിന്റെ വായ് നന്നായിട്ട് തുറന്നിരിക്കും. ഏരിയോള എന്ന് പറയുന്ന ആ കറുത്ത നിപ്പിൾസിന് ചുറ്റുമുള്ള കറുത്ത ഭാഗം വായ്ക്കുള്ളിലായിരിക്കും. അതാണ് പ്രോപ്പർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ലാച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ പല അമ്മമാരും സംശയം ചോദിക്കാറുണ്ട്, ബ്രസ്റ്റ് സപ്പോർട്ട് ചെയ്യണോ എന്ന രീതിയിൽ. ബ്രസ്റ്റ് സപ്പോർട്ട് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ നമ്മൾ നിപ്പിളിന്റെ 2 സൈഡിലും വിരൽ വെച്ചിട്ടുള്ള സപ്പോർട്ട് അല്ല അഡ്വൈസ് ചെയ്യുന്നത്. നമ്മുടെ ഫിംഗേഴ്സ്, താഴത്തെ 4 ഫിംഗേഴ്സ് താഴെ തമ്പ് മുകളിലുമായിട്ട് വരുന്ന രീതിയിലും അങ്ങനെ സപ്പോർട്ട് കൊടുക്കാം. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ കുഞ്ഞിനെ മാക്സിമം ഫീഡ് ചെയ്യാൻ നോക്കണം. പലരും ചോദിക്കാറുണ്ട് എത്ര ഇടവിട്ട് നമ്മൾ കുട്ടികളെ ഫീഡ് ചെയ്യണം എന്ന്. അപ്പൊ ആദ്യത്തെ ദിവസങ്ങളിൽ കൂടുതൽ ഫീഡ് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് കൂടുതൽ പാൽ ഉണ്ടാകുകയും അങ്ങനെ ഒരു 3 ദിവസത്തിന് ശേഷം നന്നായിട്ട് പാല് വരാൻ ആരംഭിക്കുകയും ചെയ്യും. ആദ്യത്തെ 1 മാസമൊക്കെ നമുക്ക് കുഞ്ഞിനെ 1-2 മണിക്കൂർ ഇടവിട്ട് ഫീഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുട്ടിയുടെ സ്വഭാവം കുറച്ചുകൂടെയൊക്കെ മനസ്സിലാവും. 1-2 ആഴ്ചയോ 1 മാസമൊക്കെ കഴിയുമ്പോൾ ആൾക്ക് വെക്കുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അങ്ങനെ ഒരു അവസ്ഥയിലാവും നമുക്ക് ഡിമാൻഡ് ഫീഡിംഗ്, അല്ലെങ്കിൽ കുഞ്ഞ് വിശപ്പിന്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ഫീഡ് ചെയ്യാം. അപ്പോൾ ഈ ഡിമാൻഡ് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് കുഞ്ഞിന്റെ വളർച്ച കൂടുതലാവുന്ന ചില സമയങ്ങളുണ്ട്. ഉദാഹരണത്തിന് കുഞ്ഞ് ജനിച്ച് 2 ആഴ്ച കഴിയുന്ന ഒരു സമയം, 1 മാസം കഴിയുന്ന സമയം, ആ സമയത്തൊക്കെ ചിലപ്പം കുഞ്ഞിന് കുറച്ചുകൂടി വിശപ്പ് കൂടുതലുണ്ടാവും. അപ്പോൾ നേരത്തെ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ആകുമ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾ 2 മണിക്കൂർ ആകുമ്പോഴേ വിശപ്പിന്റെ ലക്ഷണങ്ങൾ കാണിക്കും. നമ്മൾ കുഞ്ഞുമായിട്ട് കുറച്ചുകൂടെ പരിചയമായി, കുഞ്ഞിന്റെ രീതികളൊക്കെ പരിചയപ്പെട്ടു, വിശക്കുമ്പോൾ കുഞ്ഞ് എന്തൊക്കെ ചെയ്യും എന്ന് നമുക്കറിയാം. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിന് പാൽ കൊടുക്കാം. അപ്പോൾ പാൽ കൊടുക്കുമ്പോൾ സാധാരണയായിട്ട് ആളുകൾക്ക് സംശയമുണ്ട് ഓരോ ബ്രസ്റ്റിലും നമ്മൾ എത്ര നേരം ഫീഡ് ചെയ്യണം. അത് കൃത്യമായിട്ടൊരു സമയം പറയാൻ പറ്റില്ലെങ്കിൽ പോലും മുലയൂട്ടുന്ന അമ്മമാർക്ക് അറിയാം, ആദ്യത്തെ കുറച്ചു നേരം നമ്മൾ ഫീഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യത്തെ കുറച്ചു നേരം ഒരു കഞ്ഞി വെള്ളം പോലെ അല്പം കട്ടി കുറഞ്ഞ പാലായിരിക്കും വരുന്നത്. അത് ശരിക്കും 4 മിൽക്ക് എന്ന് പറയും. അപ്പൊ 4 മിൽക്കില് കൂടുതലും വെള്ളം
അതുപോലെ അന്നജം, ഇത് കാർബോഹൈഡ്രേറ്റ്.

ഇത് രണ്ടുമാണ് കൂടുതലുള്ളത്. ഇത് കുഞ്ഞിന്റെ ദാഹം നന്നായിട്ട് ശമിപ്പിക്കും. സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, രണ്ട് ബ്രസ്റ്റിൽ നിന്ന് മാറി മാറി കൊടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പോ ആദ്യം അമ്മ ഒരു ബ്രസ്റ്റിന് ഫീഡ് ചെയ്യും, ആ ഫീഡിങ് കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് മറ്റേ ബ്രസ്റ്റിലോട്ട് ഫീഡ് ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അമ്മമാരുടെ ബ്രസ്റ്റ് മിൽക്കിൽ ഫോർ മിൽക്ക്, ഹൈ മിൽക്ക് എന്ന രണ്ട് ഘടകങ്ങളുണ്ട്. അതിൽ ഫോർ മിൽക്ക് കുഞ്ഞിന്റെ ദാഹം തീർക്കുകയും ഹൈ മിൽക്ക് കുഞ്ഞിന് വെയിറ്റ് അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ്, വെയിറ്റ് കൂട്ടാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോ സാധാരണ രീതിയിൽ ഒരു ബ്രസ്റ്റിൽ നിന്ന് 10 മുതൽ 15 മിനിറ്റ് വരെ ഫീഡ് ചെയ്യുമ്പോൾ ഫോർ മിൽക്ക് കുടിച്ചു കഴിഞ്ഞ് കുട്ടി ഹൈ മിൽക്കും കിട്ടിയിരിക്കും. അതല്ലേ നമുക്ക് ഇടയ്ക്ക് നോക്കാം, ആ മിൽക്ക് നോക്കുമ്പോൾ നമ്മുടെ പശുവും പാലിന്റെ പോലെ നല്ല വെളുത്ത് കട്ടിയുള്ള പാൽ, അതാണ് ഹൈ മിൽക്ക്. അപ്പൊ കുഞ്ഞിന് ഹൈ മിൽക്ക് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനുശേഷം മറ്റേ ബ്രസ്റ്റിന് ഫീഡ് ചെയ്യാം. അപ്പൊ ഒരു ബ്രസ്റ്റിന് 10 മുതൽ 15 മിനിറ്റ് വരെ ഫീഡ് ചെയ്യും, കുട്ടിയുടെ വയറ് നിറഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം, അടുത്ത തവണ മറ്റേ ബ്രസ്റ്റിന് ഫീഡ് ചെയ്താൽ മതിയാവും. പക്ഷെ ഹൈ മിൽക്ക് കുഞ്ഞിന് കിട്ടിയിരിക്കണം, അത് നിർബന്ധമാണ്. മിക്ക കുട്ടികൾക്കും നമ്മൾ നോക്കുമ്പോൾ ആള് നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടാവും, ഉറങ്ങുന്നുണ്ടാവും, നന്നായിട്ട് മൂത്രം ഒഴിക്കുന്നുണ്ടാവും. പക്ഷെ വെയിറ്റ് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വെയിറ്റ് ഗെയിൻ കാണാറില്ല ചില കുട്ടികൾക്കെങ്കിലും. അപ്പൊ ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ്ങിലെ ഈ ഒരു രീതി, അതായത് ഹൈ മിൽക്ക് കിട്ടുന്നത് എന്ന് ഉറപ്പാക്കുക, അങ്ങനെ ചെയ്തിട്ട് നോക്കുമ്പോൾ മിക്ക കുഞ്ഞുങ്ങൾക്കും വെയിറ്റ് ഗെയിൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ നൈറ്റ് ഫീഡിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ രാത്രിയിലാണ് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാക്കുന്ന ഹോർമോണുകൾ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. അപ്പൊ രാത്രി സമയങ്ങളിൽ ഇടവിട്ട് കുഞ്ഞിനെ ഒരു 2-3 മണിക്കൂർ മറ്റോ ഇടവിട്ട് ഉണർത്തി ഫീഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ആദ്യത്തെ കുറച്ച് നാളുകളെങ്കിലും.

അപ്പോ എങ്ങനെയാണ് നമ്മൾ ഫീഡ് ചെയ്യേണ്ടതെന്നും എത്ര നേരം ഫീഡ് ചെയ്യണമെന്നും ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനി കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പൊ സാധാരണ രീതിയിൽ ഒരു കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുകയാണെങ്കിൽ വയറ് നിറഞ്ഞു എന്നാകുമ്പോൾ കുഞ്ഞ് തന്നെ ഫീഡിങ് നിർത്താറുണ്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണാം, കുട്ടിയുടെ കൈ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി വെച്ചിരുന്ന കൈയൊക്കെ റിലാക്സ് ആവും, ആള് തന്നെ പതുക്കെ ഫീഡിങ് ഒക്കെ നിർത്തും. വേറെ വഴികൾ എന്താണെന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ ഒരു കുഞ്ഞ് വയറ് നിറയുവാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങാറുണ്ട് കുറച്ചു നേരം. നോർമലി ഒരു കുട്ടികള് ആവശ്യത്തിന് പാല് കിട്ടുന്ന കുട്ടി ഒരു ദിവസം ഒരു 7 മുതൽ ചില കുഞ്ഞുങ്ങൾ 30-40 തവണ വരെ മൂത്രമൊഴിക്കാറുണ്ട്. അപ്പോൾ അതും നോർമലാണ്. നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികൾ ഒരു 40-45 തവണ വരെ മൂത്രമൊഴിക്കാറുണ്ട്. പിന്നെ കുഞ്ഞിന് തൂക്കം വെക്കും. അതാണ് ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് ആഹാരം കിട്ടാതിരിക്കുവാണെങ്കിൽ നമ്മുടെ വെയിറ്റ് കൂടില്ലല്ലോ. അപ്പൊ കുഞ്ഞിന്റെ തൂക്കം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ആദ്യത്തെ ഒരു 10 ദിവസം ആദ്യം നമ്മൾ മിക്ക കുട്ടികളും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുമ്പോൾ ജനിച്ച സമയത്തെ തൂക്കത്തെക്കാട്ടിയും കുറവായിരിക്കും. പിന്നെ ഒരു 10 മുതൽ 14 ദിവസം വരെ ആകുമ്പോഴാണ് നമ്മുടെ വെയിറ്റ്, ജനിച്ച വെയിറ്റ് തിരിച്ചു വരുന്നത്. അതിനുശേഷം ദിവസവും 25 മുതൽ 30 ഗ്രാം വരെയാണ് കുട്ടികൾ തൂക്കം വെക്കുന്നത്. അതായത് ആവറേജ് ഒരാഴ്ച 150 മുതൽ 200 ഗ്രാം വരെ തൂക്കമുണ്ടാവും, തൂക്കം കൂടും. അപ്പൊ നമുക്ക് ഒരു 6 ആഴ്ചത്തെ കുത്തിവെപ്പിന് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞിന് ഏകദേശം ഒരു 800 മുതൽ 1.2 കിലോ വരെ കൂടും. അപ്പം ജനിച്ചപ്പോൾ 3 കിലോ ഉണ്ടായിരുന്ന ഒരു കുട്ടി 6 ആഴ്ചത്തെ കുത്തിവെപ്പിന് പോകുമ്പോൾ ഒരു 4.2 കിലോ ഉണ്ടാവും. അപ്പൊ കുഞ്ഞിന് ആവശ്യത്തിന് വെയിറ്റ് ഗെയിൻ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ അത് കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാല് കിട്ടുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഇനി നമ്മൾ കുട്ടിയെ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ കിടത്താൻ പാടുണ്ടോ എന്നൊരു ചോദ്യം സാധാരണ കേൾക്കാറുണ്ട്. അപ്പോ കുഞ്ഞ് ഇങ്ങനെ മുലപ്പാല് വലിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ഗ്യാസ് കുറച്ചേറെ കുഞ്ഞിന്റെ വയറ്റിൽ പോകും. അപ്പോ അത് കുഞ്ഞിന്റെ വയറ്റിൽ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ കുട്ടി ഒമിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും ഒമിറ്റ് ചെയ്യും. ഒമിറ്റിങ് കുഞ്ഞുങ്ങളുടെ ഒരു ജന്മാവകാശമാണെന്നാണ് പറയുന്നത്. ഒരു തവണ പോലും ഛർദ്ദിക്കാത്ത കുഞ്ഞുങ്ങളില്ല. പക്ഷെ നമുക്ക് ആ ഒമിറ്റിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ബർപ്പിംഗ് എന്ന് പറയും. അതായത് കുഞ്ഞിനെ അമ്മയുടെ തോളിൽ കിടത്തുക, എന്നിട്ട് കൈ കപ്പ് പോലെ അപ്പിക്കിയിട്ട് കുഞ്ഞിന്റെ വയറിന്റെ ബാക്കിൽ, മുതുകത്ത് വയറിന്റെ ബാക്കിൽ വരുന്ന ഭാഗത്ത് പതുക്കെ തട്ടിക്കൊടുക്കുക. സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഏമ്പക്കം വരാറുണ്ട്. ചില കുട്ടികൾക്ക് ഒരു 5-10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഏമ്പക്കം വരുന്നത്. അത് കഴിഞ്ഞിട്ട് കിടത്താം. അപ്പോൾ ബർപ്പിംഗ് 3 രീതിയിൽ ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ സൗകര്യം തോളിൽ കിടത്തി ചെയ്യുന്നതായിരിക്കും. മടിയിൽ കിടത്തി വേണമെങ്കിലും ബർപ്പിംഗ് ചെയ്തു കൊടുക്കാം. ഇപ്പൊ പ്രസവത്തിന് മുന്നേ തന്നെ മുലയൂട്ടലിനെ കുറിച്ച് അമ്മമാർക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. മാനസികമായി അതിന് തയ്യാറെടുക്കുകയും വേണം. അപ്പോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യുന്ന ഗൈനക്കോളജിനോട് ചോദിക്കാം.

ഉപയോഗിക്കാം. അവിടെ മുലയൂട്ടലിനെ കുറിച്ച് ക്ലാസ്സുകൾ ഉണ്ടാവും, അത് അറ്റൻഡ് ചെയ്യാം. അതുപോലെ അമ്മയ്ക്ക് റിട്രാക്റ്റഡ് നിപ്പിൾ, ഫ്ലാറ്റ് നിപ്പിൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മസാജിങ് വഴി കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞു തരും. അപ്പോ ശരിക്കും പറഞ്ഞാല് നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും ഒരു കൂട്ടായ ഉത്തരവാദിത്വമാണ് അമ്മയ്ക്ക് മുലപ്പാൽ കൊടുക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, അമ്മ ഹാപ്പി ആയിട്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു 6 ആഴ്ച അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡ് എന്ന് പറയുന്നത് ചില അമ്മമാരെങ്കിലും കുറച്ച് മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന സമയമായിരിക്കും. ആ സമയത്ത് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ഇതാണ് അമ്മയ്ക്ക് പാലില്ല എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞു, അമ്മയ്ക്ക് പാലുണ്ട് എന്നുള്ളതിന് അല്ലെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ആദ്യത്തെ 3 ദിവസം നോർമലി തന്നെ എല്ലാവർക്കും പാല് കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും നമുക്ക് ചുറ്റും പോസിറ്റീവായിട്ടുള്ള ആളുകൾ, നെഗറ്റീവായിട്ട് ഒരുപാട് പേര് കമന്റ് പറയും, അയ്യോ പാലില്ല അങ്ങനത്തെ കമന്റുകളെല്ലാം അമ്മയുടെ മുന്നിൽ വെച്ച് പറയാതിരിക്കുക. അങ്ങനെ ആരെങ്കിലും പറയുവാണെങ്കിൽ അത് നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക. ഏറ്റവും ഹാപ്പി ആയിട്ടും സന്തോഷത്തോടെയും ഇരിക്കണം. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് അധികമായിട്ട് ആഹാരം കഴിക്കേണ്ട ആവശ്യമുണ്ട്. കാലറി കൂടുതൽ വേണ്ട സമയമാണ് മുലയൂട്ടുന്നത്. അപ്പോൾ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കണം, ധാരാളം വെള്ളം കുടിക്കുകയും വേണം. ഒരു 3 മുതൽ 4 ലിറ്റർ വെള്ളം വരെ തീർച്ചയായിട്ടും അമ്മ കുടിക്കണം. കുടുംബത്തിലെ എല്ലാവരുടെയും സപ്പോർട്ട്, ഭർത്താവിന്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയും സപ്പോർട്ട്, ഈവൻ നമുക്ക് ഡെലിവറിക്ക് മുന്നേ അവരുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഉറപ്പാക്കാനും പറ്റും. ഈ കോവിഡ് സമയത്ത് സാധാരണയായി അമ്മമാർക്കുണ്ടാകുന്ന കുറച്ചേറെ സംശയങ്ങളുണ്ട്. അപ്പോ ഒന്ന്, ഗർഭിണി ആയിരിക്കുമ്പം കോവിഡ് വാക്സിൻ എടുക്കാമോ എന്നുള്ളതാണ്. ഗർഭിണികൾക്കും കോവിഡ് വാക്സിൻ എടുക്കണം എന്ന രീതിയിലാണ് ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് വന്നിരിക്കുന്നത്. അത് കോവിഷീൽഡോ കോവാക്സിനുമോ എടുക്കാം. ഏതെങ്കിലും എണ്ണം സുപ്പീരിയർ ആണെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ഒന്നും വന്നിട്ടില്ല. ഏത് വാക്സിൻ വേണമെങ്കിലും എടുക്കാം. നമ്മൾ കഴിവതും ഡെലിവറിക്ക് മുന്നേ 2 ഡോസ് വാക്സിൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അതുപോലെ ഒരു അമ്മയ്ക്ക് കോവിഡ് വന്നു, ഡെലിവറി കഴിഞ്ഞ ഉടനെയുള്ള സമയത്ത് അമ്മയ്ക്ക് കോവിഡ് വന്നു, അല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് കോവിഡ് വന്നു, അപ്പോൾ കുഞ്ഞിനെ മുലയൂട്ടാമോ കുഞ്ഞിനെ എടുക്കാമോ അങ്ങനത്തെ സംശയങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും കുഞ്ഞിനെ മുലയൂട്ടണം. 2 കാര്യങ്ങളാണ്. ഒന്ന്, കുഞ്ഞിന് മറ്റാഹാരങ്ങൾ കൊടുക്കുന്നത് അത്ര അഡ്വൈസബിൾ അല്ല. 2, മുലയൂട്ടുന്നത് വഴി അമ്മയ്ക്ക് അമ്മയുടെ പാല് വഴി കോവിഡിനെതിരെയുള്ള ആന്റിബോഡീസും കുഞ്ഞിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അമ്മമാര് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, മാസ്ക് യൂസ് ചെയ്യുക. കുഞ്ഞിനെ എടുക്കുന്നതിന് മുന്നേയും കൈ നല്ല വൃത്തിയായിട്ട് കഴുകുക. 1 മിനിറ്റ് എടുത്ത് കൈ വൃത്തിയായിട്ട് കഴുകുക. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തൊടുന്ന സർഫസുകൾ അല്ലെ, കുഞ്ഞിന്റെ കളിപ്പാട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് സാനിറ്റൈസ് ചെയ്യുക എന്നീ കാര്യങ്ങളാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. മാസ്ക് യൂസ് ചെയ്ത് കുഞ്ഞിനെ ഫീഡ് ചെയ്യുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്ക് വാക്സിൻ എടുക്കാം. അത് ഇത്ര നാള് കഴിഞ്ഞിട്ടേ വാക്സിൻ എടുക്കാൻ പാടുള്ളൂ എന്നൊന്നും ഗൈഡ് ലൈൻസിൽ പറയുന്നില്ല. 6 ആഴ്ച കഴിഞ്ഞാൽ ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ക്ഷീണവും മറ്റു ബുദ്ധിമുട്ടുകളും കഴിയുന്ന സമയത്ത് എപ്പോ വേണമെങ്കിലും വാക്സിൻ എടുക്കാം.

കുഞ്ഞുങ്ങളുടെ വെയിറ്റ് ഗെയിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ നമുക്കൊരു 5 മാസം ആവുമ്പോ കുട്ടികളുടെ തൂക്കം ഇരട്ടിയാവും. അത് അമ്മമാർക്ക് ഓർത്തു വെക്കാവുന്ന ഒരു കാര്യമാണ്. 5 മാസം ആവുമ്പോ കുഞ്ഞുങ്ങളുടെ തൂക്കം ഇരട്ടിയാവും. അപ്പോ ഇതെല്ലാം നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് കുഞ്ഞിനെ അഡിക്വേറ്റ് ആയിട്ട് കിട്ടുന്നു എന്നതിനുള്ള തെളിവാണ്. അപ്പൊ അതുപോലെ 6 മാസം പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ ആഹാരം കൊടുക്കാം എന്ന രീതിയിൽ പലരും സംശയം ചോദിക്കാറുണ്ട്. 6 മാസം പൂർത്തിയായതിന് ശേഷം നമുക്ക് കുഞ്ഞിന് സെമി സോളിഡ് ഫുഡുകൾ കൊടുക്കാം. അതായത് ആദ്യം കുറുക്ക്, നമുക്ക് റാഗി ഉണ്ട്, ഈവൻ കഞ്ഞി, അങ്ങനത്തെ സാധനങ്ങള് കുക്ക് ചെയ്ത്, പാലില് കുക്ക് ചെയ്യണം എന്നല്ല, വെള്ളം, അതിൽ നമുക്ക് മധുരത്തിന് പനം കൽക്കണ്ടോ ശർക്കരയോ യൂസ് ചെയ്യാം. അപ്പൊ ആദ്യം ആഹാരം കൊടുക്കുമ്പോ ഒരു ഒരു ടൈപ്പ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമുക്ക് അറിയില്ല കുഞ്ഞിന്റെ വയറ് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ ആദ്യം കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, അതല്ലെങ്കിൽ റാഗി കുറുക്കാണെങ്കിൽ അത്. അപ്പൊ ആദ്യത്തെ ദിവസങ്ങളിൽ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ലിക്വിഡായിട്ട്, സോൾഡ് ആക്കേണ്ട, കുറച്ച് ബ്രസ്റ്റ് മിൽക്കിൽ നിന്നും കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള ഒരു പരുവത്തിൽ അത് കുറുക്കിയിട്ട് ആദ്യം 1-2 സ്പൂൺ മാത്രം കൊടുത്തു നോക്കുക. അതിനുശേഷമാണ് നമ്മൾ

0: കുഞ്ഞ് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് കുറച്ച് കൂട്ടാം. പിന്നെ അടുത്ത ആഴ്ച വേറൊരു ഫുഡ് നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഗ്രാജുവലി ആണ് കുഞ്ഞുങ്ങൾക്ക് മറ്റ് ആഹാര മാസത്തിന് ശേഷം മറ്റ് ആഹാര സാധനങ്ങൾ കൊടുത്തു തുടങ്ങേണ്ടത്. അപ്പൊ ഇനി നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാം.
1: ഹലോ മാഡം, അപ്പൊ എന്റെ കുഞ്ഞിനിപ്പോ ഒരു 4 മാസം ആകാറായി. അപ്പോ ഫസ്റ്റ് ഇതുപോലെ തന്നെ പാലൊക്കെ കൊടുക്കാൻ തുടങ്ങിയിരുന്നു. പാലില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഡോക്ടർ എനിക്ക് പാല് കൊടുക്കാൻ വേണ്ടി പൊടിയൊക്കെ തന്നിരുന്നു, എങ്ങനെ ഞാൻ കഴിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ കഴിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും എന്റെ നിപ്പിള് ക്രാക്കായി. അങ്ങനെ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയി. അവൻ പാല് കുറെ കുടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വേദന കൊണ്ട് കൊടുക്കാൻ ഫീഡ് ചെയ്യാനായിട്ട് എനിക്ക് അധികം പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ആ ക്രാക്കിങ്ങിലൂടെ ഇൻഫെക്ഷൻ ആയി. അപ്പോ എല്ലാരും പറയണത് പാല് കൊടുക്കാത്ത കൊണ്ടാണ് അത് വന്ന് ബ്രസ്റ്റ് ആബ്സസ് വന്നതെന്നാണ് പറയണത്. ഇപ്പോ അങ്ങനെ ബ്രസ്റ്റ് ആബ്സസ് ആയിട്ട് പിന്നെ 1 മാസത്തേക്ക് എന്റെ ഒരു ബ്രസ്റ്റ് കീറി പഴുപ്പൊക്കെ കളയേണ്ട ഒരവസ്ഥയൊക്കെ വന്നു. അപ്പോ ഇപ്പൊ അവൻ ആ സൈഡിലെ ബ്രസ്റ്റിൽ നിന്ന് അധികം പാല് കുടിക്കണില്ല. പാല് എടുത്ത് വന്നിട്ട് എല്ലാം ശരിയാക്കി, പക്ഷെ ഈ 1 മാസം വേണ്ടത് അവൻ പാല് കുടിക്കാഞ്ഞത് കൊണ്ട് നീരും വെള്ളം ഉണർന്നുകൊണ്ടിരുന്ന ചെറു. അപ്പൊ അത് കാരണം നിപ്പിള് ചെറുതാകുകയും അവൻ കുടിക്കാണ്ട് ഇരിക്കുകയാണ്. ഇപ്പൊ മറ്റേതിന്നും പാല് കുടിക്കണില്ല. അതിന്റെ അകത്ത് എല്ലാം ഓക്കെയാണ്, പാലും വേണ്ടിണ്ട്. പക്ഷെ ഇപ്പൊ അതും കുടിക്കാൻ ഭയങ്കര പ്രശ്നം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: തൂക്കം എങ്ങനെയുണ്ട്? തൂക്കം
1: കുഞ്ഞിന്റെ തൂക്കം ഇപ്പൊ പ്രസവിച്ച സമയത്ത് കുഞ്ഞിന് 3.5 കിലോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 1 മാസത്തും ഒരു 4.5 കിലോ ആയിരുന്നു. അപ്പൊ ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞായിരുന്നു, പക്ഷെ എനിക്ക് 1 ബ്രസ്റ്റിൽ നിന്നേ പാല് കൊടുക്കാൻ പറ്റണുള്ളൂ.
0: ഫസ്റ്റ് ബേബിയാണ്?
1: അതെ അതെ, ആ ഫസ്റ്റ് ബേബിയാണ്.
0: ക്രാക്ഡ് നിപ്പിൾസ് പോലുള്ള പ്രശ്നങ്ങള് തീർച്ചയായിട്ടും ആദ്യ പ്രസവത്തില് എല്ലാ അമ്മമാർക്കും, അത് നീ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അല്ലാത്ത ആൾക്കാർക്കും എല്ലാം ചെറിയ രീതിയിൽ ക്രാക്ഡ് നിപ്പിൾസ് കാണാറുണ്ട്. അപ്പൊ ഈ മുലയൂട്ടൽ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ നമുക്ക് പഠിച്ചു വരണം. ആദ്യത്തെ സമയത്ത് മിക്കവാറും നിപ്പിൾസ് മാത്രമേ ഉള്ളിൽ പോകുന്നുണ്ടാവുള്ളൂ. അപ്പോ ആ ഒരു പ്രോപ്പറായിട്ട് നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയയോളം അകത്ത് പോകുന്ന പോലത്തെ ആ ഒരു രീതി എല്ലാരും പഠിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പോ നമുക്ക് ചിലപ്പോൾ നിർഭാഗ്യം വെച്ചാൽ ആ ക്രാക്ഡ് നിപ്പിൾസ് സമയത്ത് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പാല് കൊടുക്കുന്നത് കണ്ടിന്യൂ ചെയ്യണം. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ട്, കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ പാല് നിൽക്കാതെ ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബ്രസ്റ്റ് പാല് നിന്ന് ബ്രസ്റ്റ് എൻഗോർജ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷനും മറ്റു ബുദ്ധിമുട്ടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പൊ പാല് ഏതെങ്കിലും കാരണവശാൽ പെയിൻ ഉണ്ടാവും, പെയിൻ ഉണ്ടെങ്കിലും പാല് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ കട്ടിപ്പാല് കുറച്ച് നിപ്പിൾസിനും ഏരിയോളയിലും തേച്ചു കൊടുക്കുക. കുറച്ച് നേരം ഈ കഴിഞ്ഞിട്ട് അടച്ചു വെക്കുക. എന്നുവെച്ചാൽ ഉടനെ തന്നെ ഡ്രസ്സ് ഇടാതെ കുറച്ച് എയർ കുറച്ച് എക്സ്പോസ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് ഡ്രസ്സ് വെച്ച് കവർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജിലെ നിപ്പിൾ ക്രാക്കിങ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ പാല് കെട്ടി നിൽക്കാൻ അനുവദിക്കാതിരിക്കാം. നിർഭാഗ്യവശാല് കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ബ്രസ്റ്റ് എൻഗോജ്മെന്റ് വന്നു, ആബ്സസ് വന്നു. വെരി റെയർലി കുറച്ച് പേർക്കെങ്കിലും സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെ ഈ കുട്ടികള് ആക്ച്വലി ഭയങ്കര ബുദ്ധിമാന്മാരാണല്ലോ. അവർക്ക് വൺസ് ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ ബ്രസ്റ്റിൽ നിന്നും പാല് കുടിക്കാൻ മടി. അപ്പൊ നമ്മൾ ഗ്രാജുവലി അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. കുറേശ്ശെ കുറേശ്ശെ ആ ബ്രസ്റ്റിൽ നിന്ന് ഇപ്പൊ രാത്രിയിലൊക്കെ ഫീഡ് ചെയ്യാൻ കിടക്കുന്ന സമയത്ത് ആ ബ്രസ്റ്റിൽ നിന്ന് കൊടുക്കുക. ആളൊരു ചെറിയ ഉറക്കത്തിലൊക്കെ ഉള്ള സമയത്ത് ആ ബ്രസ്റ്റിൽ നിന്ന് ഫീഡ് ചെയ്ത് ഗ്രാജുവലി അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോ ചെയ്യാവുന്നത്. ഇപ്പൊ എത്ര ഉണ്ട് കുഞ്ഞിന് വെയിറ്റ്? ഇപ്പോ 5 മാസം ആവാറായില്ലേ?
1: 4 മാസം ആവാറായി. ഒരു 5 കിലോ ആയിട്ടുണ്ടാവുള്ളൂ. അത് കുറവാണെന്നാണ് പറയുന്നത്. ഇമ്മില് പിന്നെ ബോട്ടിൽ ഫീഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ആകുമ്പോഴേക്കും അവൻ പെട്ടെന്ന് പെട്ടെന്ന് കുടിക്കുകയും ചെയ്യും.
0: അല്ല, നമുക്ക് ഞാൻ ജനറൽ ആയിട്ട് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് പറയുകയാണ്, ഈ ബോട്ടിൽ ഫീഡ് ഇപ്പൊ നമുക്ക് വീട്ടില് അരകല്ലോ ഉണ്ട്, മിക്സിയും ഉണ്ട്. അപ്പൊ നമ്മള് മിക്സിയിൽ അരച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കംഫർട്ടബിൾ ആണ്. അപ്പോ നമ്മൾ തിരിച്ച് അരകല്ലോട്ട് പോകാൻ നമുക്ക് മടിയായിരിക്കുമല്ലോ. അതുപോലെയാണ് ബോട്ടിൽ ഫീഡ് വൺസ് ശീലിച്ചു കഴിഞ്ഞാല് നമുക്ക് തിരിച്ച് മുലയൂട്ടൽ എന്ന് പറഞ്ഞാൽ, അല്ലെ, മുലപ്പാല് വലിച്ചു കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി മെനക്കേടും ഇച്ചിരി എനർജിയൊക്കെ വേണ്ട കാര്യമാണ്. അപ്പം ബോട്ടിൽ മിൽക്ക് ശീലിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് പിന്നെ ഇത്തിരി പ്രത്യേകിച്ചും നമുക്ക് നിപ്പിൾ റിട്രാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും എഫേർട്ട് എടുത്ത് വലിച്ചു കുടിക്കാൻ ഒരു മടി കാണാറുണ്ട്. അപ്പം എന്തെങ്കിലും കാരണവശാല് ഈ നിർഭാഗ്യകരമായ എന്തെങ്കിലും അവസ്ഥ വന്നിട്ട് കുഞ്ഞിന് നമുക്ക് പാല് കൊടുക്കാൻ പറ്റുന്നില്ല, ആർട്ടിഫിഷ്യൽ ഫീഡ്സ് വല്ലതും കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിലും കഴിവതും ബോട്ടിൽ ഒഴിവാക്കി നമുക്ക് ഗോകരണം അല്ലെങ്കിൽ സ്പൂണില് കൊടുക്കാം. അപ്പൊ അത് നമ്മുടെ ഏത് ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ ആദ്യം എന്തായാലും കുറച്ച്

0: സഹായം വേണ്ടിവരും. ഒരു തവണ അവിടുത്തെ സിസ്റ്റേഴ്സോ ആരെങ്കിലും ഒന്ന് ഫീഡ് ചെയ്ത് കാണിക്കും എങ്ങനെയാണ് അതിൽ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒന്ന് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ബ്രസ്റ്റ് ഫീഡിലോട്ട് പോവാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ ഇപ്പോ കുഞ്ഞിന് ഇത്തിരി തൂക്കം കുറവാണ്, 5 മന്ത്സ് ആയിട്ട് ഇതെല്ലാം കുറവ്, മീൻസ് അറൌണ്ട് 5 kg 6 kg ഉള്ളെങ്കിൽ ഒരിത്തിരി കുറവാണ്, 3.5 അല്ലേ ബർത്ത് വെയിറ്റ്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഒരു ആക്റ്റീവായിട്ട് സ്റ്റെപ്സ് എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ കഴിവതും 6 മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കുക. നിർഭാഗ്യമായ ചില അവസ്ഥകളിൽ നമുക്ക് മറ്റ് ഫീഡുകളും കൊടുക്കേണ്ടി വരും. ഓരോ കുഞ്ഞുങ്ങളും ഡിഫറെന്റ് ആണ്, എല്ലാവരും ഒരുപോലെയല്ല. ചില ആൾക്കാർ ഭയങ്കര സ്മാർട്ട് ആയിരിക്കും, ഈ പറഞ്ഞ പോലെ അയാൾ ആ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്നേ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ അതൊക്കെ പതുക്കെ നമ്മുടെ എന്തെങ്കിലും ഒരു ടെക്നിക്സ് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്ത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
1: മാഡം, എനിക്ക് എന്റെ ബേബിക്ക് ഇപ്പൊ ഓഗസ്റ്റ് വരുമ്പോഴേക്കും, അതായത് ഈ മന്ത് വരുമ്പോഴേക്കും 1 വയസ്സാവാനായി. അപ്പൊ പുള്ളിക്കാരി ഫുഡ് തീരെ കഴിക്കണില്ല, എന്ത് കൊടുത്താലും കുറുക്ക് കൊടുത്താൽ അത്തരം കരച്ചിലാണ്. ഇപ്പൊ ഞങ്ങൾ കുടിക്കുന്ന ജ്യൂസ് ഒക്കെ ആണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടാണ് സെമി സോളിഡ് ഫുഡ്സ് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ ഫസ്റ്റ് കൊടുത്തത് രാഗിയാണ്. ആ ഒരു 2 മാസം വരെ രാഗി കഴിക്കുമായിരുന്നു. അങ്ങനെ അതിൽ ചെറിയ ചെറിയ കഞ്ഞി ഒക്കെ നന്നായിട്ട് അടിച്ചു കൊടുത്താൽ കഴിക്കുമായിരുന്നു. 2 മാസം കഴിഞ്ഞതിന് ശേഷം ഒന്നും കഴിക്കണില്ല, ഒന്നും പറഞ്ഞു ഒന്നും കഴിക്കണില്ല. അപ്പൊ ഞാൻ ഇവിടെ ഒരു പീഡിയാട്രിഷ്യന്റെ അടുത്ത് കൊണ്ടുപോയി, ഒന്നും കഴിക്കണില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഈ അടുത്താ കൊണ്ടുപോയത്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ് വരെ ഇളക്ക്, അപ്പൊ വരെ ഇളക്കി കഴിഞ്ഞാല് ഫുഡ് കഴിക്കും എന്നാ പറയണത്. എന്ത് നോക്കിയിട്ടും കഴിക്കണില്ല. വെയിറ്റ് ആണെങ്കിൽ 700 ഉള്ളൂ വെയിറ്റ്, ഭയങ്കര വെയിറ്റ് കുറവ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലൊക്കെ ഞാനൊരു നോട്ടീസ് ഉണ്ടായിരുന്നു, അവിടെ ഒരു നോട്ടീസ് ബോർഡിൽ 1 വയസ്സാവുമ്പോഴേക്കും ഞങ്ങൾ കഴിക്കണം, അതായത് മുതിർന്നവർ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും കുട്ടികൾ കഴിച്ചിരിക്കണം എന്ന്. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ പിള്ളേർക്ക് ഈ വേവിച്ച ചിക്കൻ അങ്ങനെയൊക്കെ കൊടുക്കാവോ? മുട്ട അതൊക്കെ
0: തീർച്ചയായിട്ടും കൊടുക്കാം. അത് എങ്ങനെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു, 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോ നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് ഒന്നുകിൽ കഞ്ഞി നന്നായിട്ട് വേവിച്ച് അത് ഉടയ്ക്കുക, നന്നായിട്ട് ഉടച്ച് ചോറ് കിടക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അത് സ്പൂണില് നല്ല ലിക്വിഡ്, ആദ്യത്തെ തവണ കൊടുക്കുമ്പോൾ ലിക്വിഡായിട്ട് തന്നെ കൊടുക്കുക. കഞ്ഞിയോ ചോറോ ഗോതമ്പ് റാഗി തന്നെ കൊടുക്കുക. മീൻസ് ഫസ്റ്റ് വീനിങ് ഫുഡായിട്ട് റാഗി തന്നെ കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവും. നമുക്ക് ചില ഫുഡിനോട് ഇഷ്ടക്കേടും ഇഷ്ടക്കൂടുതലും ഉള്ള പോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ഉണ്ടാവും. അപ്പൊ റാഗി കഴിക്കുന്ന കുഞ്ഞിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ഫുഡ് ട്രൈ ചെയ്ത് നോക്കാം.
1: ഇപ്പൊ എന്റെ ഒരു കസിൻ പറഞ്ഞേ 3 വയസ്സുകാരും പിള്ളേർക്ക് രാഗി മസ്റ്റ് ആയിട്ടും കൊടുത്തിരിക്കണം, കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും. ഇവള് വേറെ എന്ത് കഴിച്ചാലും രാഗി കുടിക്കുമ്പോ എല്ലാ കഴിക്കുന്നതിനേക്കാളും ഭയങ്കര കരച്ചിൽ കൂടുതലാണ്.
0: അപ്പൊ രാഗി നിർബന്ധമായിട്ടും ഇപ്പോഴും ആള് കഴിക്കുന്നില്ലല്ലോ, നമ്മൾ ഇത്രയും വഴക്കിട്ട് നിർബന്ധം പിടിച്ചിട്ട് ആള് കഴിക്കുന്നില്ലല്ലോ. അപ്പോ അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. റാഗിയില് അയണും കാൽസ്യവും കുറച്ച് കൂടുതലുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ നമുക്ക് റാഗി തന്നെ വീനിങ് ഫുഡായിട്ട് കൊടുക്കണം എന്നില്ല. കുഞ്ഞിനത് ഇഷ്ടമല്ലെങ്കിൽ നിർബന്ധിച്ച് കൊടുക്കാതിരിക്കുക, വേറെ ഏതെങ്കിലും ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാം. അതുപോലെ ആദ്യം നമ്മള് ഈ പറഞ്ഞ പോലെ അന്നജം അല്ലെ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡുകൾ കൊടുക്കുക, അതായത് ചോറ്, സൂചി ഗോതമ്പ്, റാഗി അങ്ങനത്തെ കാര്യങ്ങൾ. അതിനുശേഷം നമുക്ക് പതുക്കെ പ്രോട്ടീൻ ഉള്ള ഫുഡുകൾ, 1 മാസമൊക്കെ കഴിയുമ്പോഴത്തേന്ന് വെച്ചാല് ഒരു 8-9 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രോട്ടീൻ ഉള്ള ഫുഡ്, പൾസസ്, പയറ്, കടല അങ്ങനത്തെ സാധനങ്ങൾ വേവിച്ചത് കൊടുക്കാം, പച്ചക്കറികൾ വേവിച്ച് ഉടച്ചത് കൊടുക്കാം. ഒരു 7-8 മാസം ആകുമ്പോഴേക്കും നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞ കൊടുക്കാം. അത് കഴിഞ്ഞൊരു 9 മാസമൊക്കെ ആകുമ്പോൾ മുട്ടയുടെ വെള്ള കൊടുക്കാം. ചിക്കൻ വേവിച്ചത്, ഫിഷ് വേവിച്ചത് അങ്ങനത്തെ ആഹാരങ്ങളൊക്കെ കൊടുത്ത് 1 വയസ്സാവുമ്പോൾ നമ്മൾ വീട്ടിൽ മുതിർന്നവർ എന്ത് കഴിക്കുന്നോ അത് കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും കൊടുക്കാം. അപ്പോൾ നമുക്ക് റാഗി തന്നെ കൊടുത്തേ പറ്റൂ എന്ന് നിർബന്ധമില്ല. ഈ റെസ്പോൺസീവ് ഫീഡിങ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഭവമുണ്ട്, അതായത് നമ്മൾ കുഞ്ഞിന്റെ ഒപ്പം ഇരിക്കുക, കുഞ്ഞിനോട് കഥകളൊക്കെ പറഞ്ഞ് അവർക്ക് വർത്തമാനം പറഞ്ഞ് കുഞ്ഞിന് വായില് സ്പൂണില് കോരി കൊടുക്കുക. അതല്ലെങ്കിൽ ഇത്തിരിയും കൂടെ വലിയ കുട്ടികളാണെങ്കിൽ അവരെ തന്നെ കഴിക്കാൻ അനുവദിക്കുക. വീടൊക്കെ കുറച്ച് വൃത്തികേടാകും, പക്ഷെ എന്നാലും സാരമില്ല. അപ്പൊ നമ്മള് ഓരോ ടെക്നിക്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാനായിട്ട്, കൂടുതൽ ആഹാരം കഴിക്കാനും. ഈ പറഞ്ഞ റെസ്പോൺസീവ് ഫീഡിങ് എന്ന് വെച്ചാൽ വർത്തമാനം പറഞ്ഞ് അവരുടെ കൂടെ ഇരുന്ന് നിർബന്ധിച്ച് ഫീഡ് ചെയ്യാതെ കുഞ്ഞിന് ഇഷ്ടമുള്ള ആഹാരങ്ങൾ കൊടുക്കുക. 1 വയസ്സാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ വലിയ ആൾക്കാർ കഴിക്കുന്ന എല്ലാ ആഹാരവും കുഞ്ഞിന് കൊടുക്കാം. സാധാരണ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് വിര എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ വിര എപ്പോഴും കുട്ടികൾക്ക് വരുന്നത് കുട്ടികൾ വെളിയിലിറങ്ങി മണ്ണിലൊക്കെ കളിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്താണ് വരായുടെ ശല്യം ഉണ്ടാകുന്നത്. അപ്പം സാധാരണ രീതിയിൽ ഒരു വയസ്സിന് മുന്നേ കുട്ടികൾക്ക് വിരശല്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാല്

0: വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ വീട്ടിൽ വേറെ ആർക്കെങ്കിലും വിരശല്യം ഉണ്ടെങ്കിൽ ഒരു വയസ്സിന് മുന്നേ കുട്ടികൾക്ക് വിരയുടെ മരുന്ന് കൊടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു വയസ്സായതിന് ശേഷമാണ് നമ്മൾ കുട്ടികൾക്ക് വിരയുടെ മരുന്ന് കൊടുക്കുക.
1: കഴിഞ്ഞ വലിയ ആളുകൾ കഴിക്കാനെല്ലാം
0: തീർച്ചയായിട്ടും കൊടുക്കാം, നന്നായിട്ട് വേവിച്ച് കൊടുക്കുക എന്നുള്ളതാണ്.
2: ഹലോ.
0: ആ ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: ഹലോ, ആ ഡോക്ടർ, എന്റെ മോക്ക് ഇപ്പൊ 5 മാസമായി. അപ്പൊ മോക്കെ ജനിച്ചപ്പോ തുടങ്ങി പാല് കുടിക്കുമ്പോ എപ്പോഴും ഭയങ്കര ഛർദിയും പിന്നെ വയറ്റിൽ നിന്നൊട്ടും ദഹിക്കാത്ത പോലെയായിരുന്നു പോകുന്ന കുറെ നാള്. ഒരു 2 മാസമായിട്ട് നിൽക്കുന്നുണ്ടായില്ല, ഭയങ്കരമായി വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറിനെ കാണിച്ചപ്പോ പറഞ്ഞത് റിഫ്ലക്സ് കൂടുതലായിട്ടാണ്, ഗ്യാസ്ട്രോ ഇസോഫാഗൽ റിഫ്ലക്സ് ഉണ്ട്, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ഡയറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഭക്ഷണത്തില് എരിവും ഇതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോ അത് കൊച്ചിന്റെ വോമിറ്റിംഗ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 5 മാസമായി, എന്നാലും എരിവൊന്നും കഴിക്കാൻ പറ്റില്ല. എല്ലാം ബോയിൽഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഞാനിപ്പോ കൊച്ചിനെ ഫീഡ് ചെയ്യുമ്പോ കഴിക്കുന്നത്. കൊച്ചിന് ഗ്രോത്ത് ഒക്കെ വരുന്നുണ്ട്, വെയിറ്റ് ഗെയിനും ഒക്കെ വരുന്നുണ്ട്. ഈ എനിക്കിനി വേറെ ഭക്ഷണം ഇനിയിപ്പോ അടുത്ത് കഴിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. കൊച്ചിന് വേറെ എന്തെങ്കിലും വേറെ കുറുക്കൊക്കെ കൊടുക്കാൻ ഇപ്പൊ തുടങ്ങാം, 5 മാസമായി. അപ്പോ എന്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞ കൊച്ചിന് ഇച്ചിരി കുറുക്കിന്റെ ചെറിയ ഇത് കൊടുത്തു കഴിഞ്ഞാല് ഇത് കുറയുമെന്ന് പറഞ്ഞു, ഈ റിഫ്ലക്സ് ഉള്ളത്, അസിഡിറ്റി.
0: അതെ അതെ, അത് GERD എന്ന് പറയും. അത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവുന്നതാണ്, പക്ഷെ ഏറെയും കുറഞ്ഞു വരിക്കും. എല്ലാ കുട്ടികളും ഒരുപോലെയല്ല, ചില കുട്ടികൾക്ക് GERD ഇത്തിരി ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണാറുണ്ട്. കുറച്ച് അമ്മയുടെ ആഹാരശീലങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ട്, പൂർണ്ണമായിട്ട് അമ്മയുടെ ആഹാരശീലങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്നത് ഈ GERD എന്ന് പറയുന്ന ബുദ്ധിമുട്ട് കുഞ്ഞിന് കുറുക്ക് പോലത്തെ ആഹാരങ്ങൾ കൊടുത്ത് തുടങ്ങുമ്പോൾ കുറയാറുണ്ട്. ഇപ്പം കുറച്ചുകൂടി ഒരു സെമി സോൾഡ്, ഈ കുറുക്കെന്ന് പറയുന്നത് നമ്മളിങ്ങനെ സ്പൂണിലെടുത്ത് താഴോട്ട് ഇങ്ങനെ സ്പൂൺ ചരിക്കുമ്പോൾ ജസ്റ്റ് അതിൽ നിന്ന് വീഴാൻ പോകുന്ന പോലത്തെ ഒരു കൺസിസ്റ്റൻസി, അതിൽ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഒരു 7 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു പരുവത്തിൽ കൊടുക്കുമ്പോൾ സാധാരണ രീതിയിൽ GERD കുറയുകയും അമ്മയ്ക്ക് മറ്റാഹാരങ്ങൾ പതുക്കെ പതുക്കെ പുതിയതായിട്ട് എന്നുവെച്ചാൽ ഇപ്പോൾ 6-7 മാസമൊക്കെ ആകുമ്പോൾ ഓരോ ഫുഡ് പുതുതായിട്ടല്ല പതുക്കെ റീസ്റ്റാർട്ട് ചെയ്യാം, അതിന് കുഴപ്പമുണ്ടാവില്ല. GERD കുറഞ്ഞോളൂ 6 മാസം കഴിയുമ്പോൾ.
2: മറ്റ് ഫുഡ് കൊടുക്കും, ബോട്ടിൽ ഫീഡ്, കൊച്ചിന് ബോട്ടില് വലിക്കുന്നില്ല, ബോട്ടിൽ ഞാൻ ഒന്ന് കൊടുത്തു നോക്കാം, മറ്റേ ജോലിക്ക് പോകാനൊക്കെ ഉള്ളതുകൊണ്ട് പതുക്കെ ഒന്ന് കൊടുത്തു നോക്കാന്ന് പറഞ്ഞിട്ട്, പക്ഷെ കൊച്ചു ബോട്ടില് ഇത് തന്നെ സൂചി ഗോതമ്പ് തന്നെ ഒന്ന് നേർപ്പിച്ചിട്ട് കൊടുത്തു നോക്കിയിട്ട് കൊച്ചു അങ്ങനെ കുടിക്കാനല്ല. പിന്നെ ഫില്ലറിലാക്കിയിട്ട് കൊടുക്കുമ്പോ മാത്രമേ കുടിക്കുന്നുള്ളൂ, അത് ഇതുമായിട്ട് വല്ല റിലേറ്റഡ് ആയിരിക്കും.
0: അല്ല, ഇതുമായിട്ട് റിലേറ്റഡ് അല്ല. ശരിക്കും പറഞ്ഞാല് അമ്മയ്ക്ക് ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിൽ പോകുന്നതിന് ഒരു 1 ആഴ്ച മുന്നേ ഒക്കെ മതി നമുക്കിത് ട്രൈ ചെയ്ത് നോക്കുന്ന. ഇത്രയും നേരത്തെ ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. അപ്പോ ഒരു ഫുഡ് ആദ്യത്തെ തവണ കൊടുക്കുമ്പോൾ നമ്മൾ 1-2 സ്പൂണേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ അത് ലിക്വിഡ് ആയിട്ട് കൊടുക്കണ്ട, ബോട്ടിൽ ഒഴിച്ചും കൊടുക്കണ്ട. നമ്മള് കിടത്തിയിട്ട് തല ജസ്റ്റ് പൊക്കി വെക്കുക, ഒരു 45 ഡിഗ്രി എങ്കിലും തല പൊക്കി വെക്കുന്ന പോലെ കുഞ്ഞിന്റെ തല പൊക്കിയിട്ട് സ്പൂണില് പതുക്കെ
2: കൊടുക്കാം. പിന്നെ ഈ കുട്ടികൾക്ക് അപ്പൊ ഇങ്ങനെ പൊടിപ്പാല് കൊടുക്കാൻ വേണ്ടി പറ്റും, ബ്രസ്റ്റ് ഫീഡിങ് എടുക്കുന്നുണ്ട്, അല്ലാതെ ഇപ്പൊ വേറെ കൊടുക്കുന്നോണ്ട് കുഴപ്പമുണ്ടാവും.
0: ഞാൻ പറഞ്ഞല്ലോ, ഓരോ കുട്ടികൾക്കും ഓരോ രീതിയാണ്. അപ്പോ ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നമുക്ക് മുലപ്പാല് പിഴിഞ്ഞു വെക്കാം. അത് കുറച്ച് എന്താ പറയുന്നത്, 2-3 രീതിയിൽ ചെയ്യാം. നമുക്ക് കൈ വെച്ചിട്ട് ചെയ്യാം, ബ്രസ്റ്റ് പമ്പ് വെച്ചിട്ട് ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബ്രസ്റ്റ് പമ്പ് ഉണ്ട്. നമ്മൾ മറ്റ് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ഇലക്ട്രോണിക് ബ്രസ്റ്റ് പമ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓട്ടോമാറ്റിക്കലി ബ്രസ്റ്റ് മിൽക്ക് എടുത്തിട്ട് തനിയെ സ്റ്റോർ ആവും, നമുക്ക് വലിയ എഫേർട്ട് ഒന്നും വേണ്ടി വരില്ല. അപ്പോ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ 4 മുതൽ 6 മണിക്കൂർ വരെ സൂക്ഷിച്ചു വെക്കാം. അത് കുഞ്ഞിന് കൊടുക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത് വളരെ നീറ്റ് ആയിട്ട് നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്ന സ്പൂണാണെങ്കിലും കടോരി ആണെങ്കിലും അതെല്ലാം നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുക എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 4 മുതൽ 6 മണിക്കൂർ വരെ ചൂടാക്കാതെ തന്നെ കൊടുക്കാം, നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ കൊടുക്കാം. അപ്പോ പോകുന്നതിന് മുന്നേ ഒന്ന് എക്സ്പ്രസ് ചെയ്ത് വെച്ച് പോകാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അതല്ല അടുത്താണെങ്കിൽ ഇടയ്ക്ക് ഒരു തവണ വന്ന് ഫീഡ് ചെയ്തിട്ട് പോകാം. ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മൾ ഈ പറഞ്ഞ പൊടിയും. ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആണ്, ഓരോ കുട്ടികൾക്കും അവരുടെ സ്വഭാവം അനുസരിച്ച് അത് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതെയോ ഇരിക്കാം. പക്ഷെ ഇതൊക്കെ ഒരു പൊടി എന്നുള്ളത് ഒരു ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ വെക്കുക. അമ്മ അടുത്തില്ലാത്ത സമയത്ത് വേണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് 1-2 തവണ പിഴിഞ്ഞു വെച്ച പാല് കൊടുക്കാം. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലാണ് പൊടി പോലത്തുള്ള ഓപ്ഷൻ

അതും നമുക്ക് പതുക്കെ പതുക്കെ കുഞ്ഞിനെ കുറുക്ക് കൊടുക്കുന്ന ക്വാണ്ടിറ്റി കൂടി കൂട്ടുവാണെങ്കിൽ അമ്മ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഫീഡ് ചെയ്യുക, രാത്രി സമയത്ത് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോ ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ ആഡിക്വേറ്റ് ആയിട്ട് ഉണ്ടാവാൻ അത് തീർച്ചയായിട്ടും സഹായിക്കും.

സംസാരിച്ചത് ഡോക്ടർ രഞ്ജിനി ബി എ. പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ഡോക്ടർ ശിൽപ എം, ഡോക്ടർ അഞ്ജന എം, അനിമ രാജ്, ഡോക്ടർ അഞ്ജലി പി, രൂപൽ സിംഗ്.

0: നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതു ഇടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

పమపద పమదరి దరి గరి గమ గమ పద నిజమ సాస నిజ ని